0: சிவாய. யூ ஆர் லிசனிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: அன்பினை அருளாது ஆண்டனை அழித்திடல் அழகோ? ஆ பக்தியே தராதே, ஆ பிரேம பக்தி தன்னை என்ன உருக்கி எடுக்காதே, என்னெங்கினே സ്ഥൂലമായി നിർത്തി, ലോകവസ്തുക്കളൊക്കെ വാസ്തവമെന്ന് ധരിച്ച് നിർത്തി, ഈ ജഡപ്രപഞ്ചത്തിൽ ഭൗതിക പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിലൊക്കെ എന്നെ പിടിച്ച് കെട്ടിയിട്ട് ഒന്നിനും കൊള്ളാതാക്കി എന്നെ നശിപ്പിക്കുന്നത് അവിടുത്തെ കൃപയ്ക്ക് ചേരുവോന്നാണ്. ആണ്ടനെ അഴിത്തിടൽ അഴകോ അൻപുരു, പ്രേമമേ സ്വരൂപം. அன்புரு அருணாச்சல அழன்மெழுகாய் அகத்துணை நினைந்து நைந்துருகும் அன்பிலியனக்குன் அன்பினை அருளாது ஆண்டனை அழித்திடல் அழகோ அன்பினில் விளையும் இன்பமே. அன்பர் அகத்தினில் ஊறும் ஆர் அமுதே, என் புகழிட நின் இஷ்டம் என் இஷ்டம் இன்பதற்கு என் உயிர் இறையே. அன்பினில் விளையும் இன்பமே. இதுக்கு ஞான் அனுபவிக்கிற போல கிட்டுண்டோது எனக்கு சம்சயம். அன்பினில் விளையும் இன்பமே, அன்பு என்று வச்சால் பிரியம். பிரியத்தில் ஒரு ஆனந்தம் உண்டாகும். ஆ ஆனந்தமான பகவானுடைய ஸ்வரூபம் தான். அது எந்தினோடுள்ள பிரியமாங்கிலும் பிரியப்படுத்த வஸ்துவினோடுள்ள பிரியம் ஹயத்தில் உண்டாகும்போ ஆ பிரியத்தில் பகவான் கலர்ந்திருக்கிறது, ஈஸ்வரானுபூதி கலர்ந்திருக்கிறது. அன்பினில் விளையும் இன்பமே, அன்பர் அகத்தினில் ஊறும் ஆர் அமுதே, பக்தன்மாருட ஹயத்தில் ஊறி ஊறி ஊறி வரல ஒலும் வற்றாத்த அமிர்தமே. എൻ പുകളിട ഞാൻ അവങ്ങെ എങ്ങനെ സ്തുതിക്കും, എന്തു പറയും? ഉന്നിഷ്ടം എന്നിഷ്ടം, ഇനിയിപ്പോ യാതൊന്നും ഞാൻ ചോദിക്കണില്ല, യാതൊരു ആഗ്രഹവും പ്രാർത്ഥനയും എനിക്കില്ല. ഉൻ ഇഷ്ടം എന്നിഷ്ടം, അങ്ങയുടെ ഇച്ഛ, ദൈ വിൽ ബി ഡൺ. ഉൻ ഇഷ്ടം എന്നിഷ്ടം, ജീവിതം മുഴുവൻ ഇതിനെ ഈ ഒരു വാക്കിനെ പിടിച്ചാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി പോകും. എന്തൊക്കെ നടന്നാലും ചെറിയ ചെറിയ കാര്യം മുതൽ, ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണു ബസ് വന്നിട്ടില്ലെങ്കിലോ ഭഗവാന്റെ ഇഷ്ടം, ബസ് പോയാലോ ഭഗവാന്റെ ഇഷ്ടം, സമയത്തിന് ഊണ് കിട്ടിയിട്ടില്ലെങ്കിലോ ഭഗവാന്റെ ഇഷ്ടം. സാധിക്കുമെങ്കിൽ ഈ ഒരേ ഒരു മന്ത്രം കൊണ്ട് അഹങ്കാരം ഇല്ലാതായി പോകും, ഈശ്വരാനുഭൂതി ഉണ്ടായി പോകും. എന്റെ ഇഷ്ടമേ ഇല്ല അവിടെ. എന്തൊക്കെ നടന്നാലും, എത്ര നല്ലത് നടന്നാലും, it is his will. ചീത്ത നടന്നാലും ഇറ്റ് ഇസ് ഹിസ് വിൽ. ഉൻ ഇഷ്ടം എന്നിഷ്ടം, എന്റെ ഇഷ്ടമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉള്ളില്, പക്ഷേ എന്ത് നടക്കുന്നുവോ അത് ഭഗവാന്റെ ഇച്ഛയാണെന്നും അതിനെ സ്വീകരിക്കുക ആണ് ദാസന്റെ ജോലി. എനിക്ക് എന്ത് നല്ലത് എന്നുള്ളത് ഭഗവാനെ അറിയുള്ളൂ, എനിക്കറിയില്ല. അങ്ങനെ ശരണാഗതി ചെയ്താൽ അഹങ്കാരം ഇല്ലാതായിട്ട് തീരും. പക്ഷെ ഈ പാട്ടിൽ കാണാം, ആ തടുത്ത് ആൾക്കൊള്ളൽ, സ്പിരിച്വൽ ഓവർടേക്കിംഗ്, ഓവർ പവറിംഗ്, ഭഗവാൻ ഈ ജീവനെ പിടിച്ച് തന്റെ വശപ്പെടുത്തുന്നത്. ബ്രഹ്മാനുഭവത്തിന്റെ ആദ്യ വെള്ളികീർ ഉള്ളിൽ ഏർപ്പെടുമ്പോ ഈ ജീവനുണ്ടാകുന്ന അനുഭൂതി, ഒരുപക്ഷെ അതിനെ ചിന്തിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ഉരുകിക്കൊണ്ടേ ഇരുന്നാലേ കാര്യം നടന്നു പോകും. കരുണ, ആ കൃപ, ഭഗവാൻ ചെയ്ത കൃപ. ഇവിടെയും ഈ അരുണാചല പഞ്ചരത്നത്തിലും ഭഗവാൻ ആരംഭിക്കുന്നത് കരുണ എന്ന വാക്കുകൊണ്ടാണ്. കരുണ എന്ന സംസ്കൃതത്തിൽ പദം, അതിൽ അല്പം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ദയയാണെന്ന് തോന്നും. അത് ആ തെറ്റിദ്ധാരണ നീക്കാനായിട്ട് ഭഗവാൻ തമിഴിൽ അതിനെ ആക്കിയപ്പോ അരുൾ നിറൈവാണ് അമുതക്കടലേ, വിരികതിരാൽ യാവും വിഴുങ്കും അരുണഗിരി പരമാത്മാവേ, കിളറുളപ്പൂവായി വിരിപരിധിയാക വിളങ്ക്, കരുണാപൂർണ സുധാബ്ധേ കബളിത ഘനവിശ്വരൂപ കിരണാവല്യാം അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്ത കഞ്ച സുവികാസായ. ഇതാണ് ആദ്യത്തെ മന്ത്രം. കരുണാപൂർണ സുധാബ്ധേ, അരുൾ നിറൈവാണ് അമുതക്കടലേ. ഇതാണ് തമിഴ്. കരുണ എന്നുള്ളതിന് തമിഴില് ഭഗവാൻ കൊണ്ടുവന്നപ്പോ അരുൾ എന്ന വാക്കാണ്, കൃപ, ഗ്രേസ്. അരുൾ നിറൈവാണ് അമുതക്കടലേ, അമൃത സമുദ്രം. എന്നുവെച്ചാൽ അതിനൊരു പാരമില്ല എന്നർത്ഥം, അവധിയില്ല എന്നർത്ഥം. അരുൾ നിറൈവാണ് അമുതക്കടലേ, ഇതിൽ ഉപമയിൽ കുറച്ച് ഒരു കൂട്ടിക്കലർത്തലൊക്കെ ഉണ്ട്. അടുത്ത ക്ഷണം ഭഗവാൻ പറയുന്നത് സൂര്യനോടാണ് ഉപമിക്കുന്നത്. കരുണാപൂർണ സുധാബ്ധേ കബളിത ഘനവിശ്വരൂപ കരുണയാ അനുകമ്പയാ പൂർണ സമൃദ്ധ കരുണാപൂർണ സുധായാഹ അമൃതപദവാച്യായാഹ അബ്ധിഹി സമുദ്ര സുധാബ്ധേ. അനുകമ്പ തേഷാമേവ അനുകമ്പാർത്ഥമഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്തോ ജ്ഞാനദീപേന ഭാസ്വത എന്ന് ഭഗവത്ഗീത. ആരാണോ എന്നെ പ്രീതിയോടുകൂടെ ഭജിക്കുന്നത്, ആ ഭജിക്കുന്നവരോടുള്ള കൃപയാൽ അവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ മുഴുവൻ ഞാൻ നീക്കും, ആവരണത്തിനെ നീക്കും, അവര് നിരാവരണ ദൃഷ്ടികളായിട്ട് തീരും, അവരുടെ ഉള്ളിൽ ജ്ഞാനദീപം തെളിയും, ജ്ഞാനാനുഭവം ഉണ്ടാകും, ആത്മാനുഭവം ഉണ്ടാകും അവർക്ക് എന്ന് ഗീതയിൽ ഭഗവാൻ പറയണം. അകമയിൽ നിന്നും അജ്ഞാനത്തിനെ നീക്കുന്നത് അനുകമ്പയാ, കൃപയാ. ആ അനുകമ്പ ഉണ്ടായതിന്റെ ഇമ്പാക്ട്, അതിന്റെ ഇമ്പാക്റ്റാണ് ഈ ഭക്തി. എപ്പോഴും ഭക്തിക്ക് അതേ അർത്ഥമുള്ളൂ, ഭക്തിക്ക് വേറെ ഒരു അർത്ഥമില്ല. നമ്മള് ആഗ്രഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും പേടിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും ചോദിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ സാധാരണ ഒരു വികാരം മാത്രമാണ്. ആധ്യാത്മികമായിട്ട് നോക്കിയാൽ കുറച്ച് ക്രാന്തദർശിത്വമുള്ള ആൾക്ക് മനസ്സിലാവും, അതിനൊക്കെ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അതൊക്കെ കൊടുക്കാൻ ശക്തിയുള്ള ഒരു മനുഷ്യനെ കിട്ടിയാൽ ഭഗവാനൊന്നും വേണ്ട അവർക്ക്. തൽക്കാലത്തിന് ഒരു വികാരത്തിന് ഹോൾഡ് ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ വേണം. അതിനു വേണ്ടി വിശ്വാസം കൊണ്ടൊരു ഭഗവാനെ ഉണ്ടാക്കി വെച്ച് ഒരു സമാധാനത്തിന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരാ എന്താ യതീശ്വരാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു രാമകൃഷ്ണ മിഷന്റെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഉദാഹരണം പറയും. ഒരാൾക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ ഭ്രമം ഉണ്ടാവും. എന്താ ഭ്രമം എന്ന് വെച്ചാൽ വഴിയിലൊക്കെ പാമ്പ് കിടക്കുന്നതായിട്ട്. അവസാനം അയാളുടെ ഒരു നിവൃത്തി ഇല്ലാതായപ്പോ അയാള് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി. എനിക്ക് ഇങ്ങനെ ഇത്തിരി മദ്യപിച്ചു കഴിഞ്ഞാൽ വഴിയിലൊക്കെ പാമ്പ് കിടക്കുന്നതായിട്ട് തോന്നണമെന്ന്. ശരി, ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു പെട്ടി തരാം, ആ പെട്ടിയിൽ കീരിയുണ്ട്. അപ്പൊ പാമ്പ് കിടക്കുന്നതായിട്ട് തോന്നിയാൽ കയ്യിൽ കീരിയുണ്ടോന്ന് ഓർമ്മിച്ചോളൂ, ആ പാമ്പ് അടുത്ത് വരണമെന്ന് തോന്നിയ പെട്ടി തുറന്നാ മതി എന്ന് പറഞ്ഞ് പെട്ടി കൊടുത്തു. അപ്പൊ ഇയാൾ ഈ പെട്ടിയും കൊണ്ട് കുറച്ചു ദൂരം പുറത്തു പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അതേ വെറുതെ ഞാൻ എന്തിനാ ഈ പെട്ടി പൊക്കിക്കൊണ്ട് പോണത്, പാമ്പ് വരണമെന്നുള്ളത് ഒരു തോന്നലല്ലേ, ആ തോന്നല് ഞാൻ ഇപ്പൊ പെട്ടിയിലെ കീരിയും കൊണ്ട് നടക്കണോ. ഈ കീരിയും അതുപോലെ തന്നെയാണ്, ഒരു തോന്നൽ മാത്രമാണ്. ഒരു തോന്നലിനെ ജയിക്കാൻ മറ്റൊരു തോന്നൽ, അത്രയേ ഉള്ളൂ. അതുപോലെ സാധാരണ മനുഷ്യന്റെ ഭക്തിയും പലപ്പോഴും അങ്ങനെയാണ്. അവന് വേറെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് കിട്ടിയാൽ ഭഗവാനൊന്നും വേണ്ട. തന്റെ തത്കാല ആവശ്യത്തിന് വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഹാത്മാക്കളുടെ ഭക്തി മറ്റൊന്നാണ്. അവരുടെ ഭക്തി നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള മാനസികമായ ഒരു വികാരമേ അല്ല, മനസ്സുകൊണ്ടുള്ള ഒരു പ്രക്രിയയെ അല്ലാതെ. അവരെ ഭഗവാൻ ആകർഷിക്കുകയും വേറൊരു വിധത്തിൽ ഈ ശൃംഗാരഭാവത്തിൽ തന്നെ രാമലിംഗസ്വാമികൾ പാടുന്നുണ്ട്. നടരാജാവിനെ കണ്ടു അത്രേ, അദ്ദേഹം എപ്പോഴാ നടരാജാവിനെ കാണണമെന്ന് വെച്ചാൽ ഒരു വയസ്സ് കുട്ടിയായിരിക്കുമ്പോൾ. ചിദംബരത്തിലേക്ക് അമ്മയും അച്ഛനും ഒക്കത്ത് വെച്ച് കൊണ്ടുപോയി, കൊണ്ടുപോയി നടരാജാവിന്റെ മുമ്പിൽ നിർത്തിയപ്പോ കുട്ടി അച്ഛന്റെ ഒക്കത്തിരിക്കുന്നു. കുട്ടി അങ്ങനെ തുള്ളി നടരാജാവിനെ കണ്ടിട്ട് ആണ് എന്തോ ആശ്ചര്യത്തിനെ കണ്ട പോലെ നടരാജാവിനെ കണ്ട് ഒക്കത്തിരിക്കുന്ന കുട്ടി ഒന്ന് തുള്ളി. ഇത് സ്വാമികൾ പിന്നാലെ പാടുന്നുണ്ട്. അവൻ നർത്തനം ചെയ്യുന്ന കോലം ഞാൻ കണ്ടു. അമ്പലത്തിൽ ആടുകിൻറാർ പാങ്കിമാരെ, അത് സഖികളോട് പറയുന്ന രീതിയിലാണ്. ഒരു സ്ത്രീ യുവതി സഖികളോട് പറയുന്ന രീതിയിൽ, അമ്പലത്തിൽ ആടുകിൻറാർ പാങ്കിമാരെ, അവൻ ആട്ടം കണ്ട് നാട്ടം കൊണ്ടേൻ പാങ്കിമാരെ. അവൻ നർത്തനം ചെയ്യുന്നത് കണ്ട് ഞാൻ അവനോട് പ്രേമം വന്നു. എനിക്ക് അവനോട് എനിക്ക് പ്രിയം പ്രേമമുണ്ടായി. അവന്റെ എനിക്കും ജാതക പൊരുത്തം ഉണ്ടോ എന്ന് നോക്കി പറയൂ. അവനും എനിക്കും ജാതക പൊരുത്തം ഉണ്ടോ എന്ന് നോക്കി പറയൂ എന്നൊക്കെ പറഞ്ഞ അവസാനം, കൊണ്ടു കുലം പേശുവാറോ പങ്കിമാരെ. അന്ത സ്ത്രീയ ഏത്തിന്റെ അപ്പുറം എല്ലാ ആശ കാട്ടി തൻ വശപ്പെടുത്തിണ്ട് എല്ലാനപ്പുറം, നീ എന്താ കുലം കേട്ടാ എവിടെ ഇരിക്കും, എന്താ ജാതി, കൊണ്ടു കുലം പേശുവാറോ പങ്കിമാരെ. എല്ലാം തൻ വശപ്പെടുത്തിനപ്പുറം നീ എന്നെ കുലം കേട്ടാ, അത് എന്നെ മര്യാദ. തന്റെ വശപ്പെടുത്തി കഴിഞ്ഞു, തന്റേതാക്കി കഴിഞ്ഞു, എന്നിട്ട് ഇപ്പൊ നീ ഏത്, നിനക്ക് എന്താ യോഗ്യത, എന്താണ് എന്നൊക്കെ ചോദിച്ചാ എന്തിനാ എന്താ അർത്ഥം. അപ്പൊ അതുപോലെ ആദ്യം ഭഗവാൻ അങ്ങോട്ട് ഈ ജീവന് അനുഭൂതി കൊടുത്ത്, അനുഭൂതി കൊടുത്തു കഴിയുമ്പോ ഈ ജീവന് ഏത് സെന്ററിൽ നിന്നും അനുഭൂതി വരുന്നുവോ ആ സെന്ററിൽ ഉണ്ടാവുന്ന ഒരു ശരണാഗതി, ഒരു ഭാവബന്ധം, ആ ഭാവബന്ധത്തിന് പേരാണ് ഭക്തി. അപ്പൊ യഥാർത്ഥത്തിൽ മീരാബായിക്ക് കൃഷ്ണനോടുണ്ടായ ഭക്തി അതാണ്, അല്ലാതെ ഭക്തി ഉണ്ടാക്കിയ ഭക്തിയല്ല. ആ കൃഷ്ണവിഗ്രഹം എവിടെങ്കിലും ഈ ജീവൻ ഒരു ഘട്ടത്തിൽ എത്തുമ്പോ തന്റെ അഹങ്കാരമാവുന്നത് കൊളുത്ത് എവിടെയാ ഇടേണ്ടത് എന്നിങ്ങനെ ഒരു സെന്റർ തെരഞ്ഞുകൊണ്ട് നടക്കും. എവിടെങ്കിലും ഒരിടത്ത് ആ കൊളുത്ത് ഇട്ടിട്ട് ശരണാഗതി ചെയ്ത് ഇല്ലാതാവാനായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കും ഈ ജീവൻ. ആ ജീവന്റെ പരിപാകത്തിനും ഉപാധി ധർമ്മത്തിനും ജന്മങ്ങൾ എത്രയോ കടന്നു വന്നതിനുമൊക്കെ അനുസരിച്ച് എവിടെയെങ്കിലും ഒരിടത്തു ഒന്ന് കിട്ടിയാ കൊളുത്തിട്ടും, പിന്നെ ആ കൊളുത്തിട്ട സ്ഥലത്തുള്ള പ്രതിബദ്ധത ഭാവബന്ധത്തിന് പേരാണ് ഭക്തി. അപ്പോഴേ അവിടെ ഭക്തിക്ക് അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ ഭക്തിക്ക് ഒരർത്ഥമില്ല. ഈ മീര എത്രയോ ജന്മങ്ങൾ പരിപാകപ്പെട്ട ആ ജീവൻ എവിടെയോ ഒരിടത്ത് ശരണാഗതിക്ക് കാത്തുകൊണ്ടിരുന്ന കുട്ടിക്ക് ഒരു കൃഷ്ണവിഗ്രഹത്തിനെ കൊണ്ട് കൊടുത്തപ്പോ അതിനങ്ങോട്ട് ശരണാഗതി ചെയ്തു, എത്രയേ ഉള്ളൂ. ഗുരുവിന് എത്രയേ അർത്ഥമുള്ളൂ, ഗുരു എന്നൊക്കെ നമ്മൾ പറയണതിനും അത്രേ അർത്ഥമുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്റെ അഹങ്കാരത്തിനെ കൊണ്ടുപോയി കളയണം, അത് മുഴുങ്ങാനുള്ള ഒരു സെന്റർ. വാസ്തവത്തിൽ മുഴുങ്ങാനുള്ള സെന്ററും പുറത്തല്ല, പക്ഷേ ഈ ജീവൻ ബുദ്ധിയൊന്നും പരിപാകപ്പെടാതെ തന്നെ ജ്ഞാനിയാവും. അപ്പൊ മുഴുങ്ങാൻ തന്നെ മുഴുങ്ങാനുള്ള ഒരു സെന്റർ പുറത്തില്ല എന്നൊന്നും ഈ ജീവൻ അറിയില്ല. മുഴുങ്ങലും ഒക്കെ അകത്ത് തന്നെയാണ് നടക്കുന്നത്, പക്ഷെ പുറത്തൊരു എന്തിനോ ഒന്നിനെ ആശ്രയിച്ച് അതാണ് എന്നെ ശരണാഗതി ചെയ്യിപ്പിച്ചത്. ആ കേന്ദ്രത്തിലാണ് എനിക്ക് അടക്കം ഉണ്ടായത്. അതാണ് ഗുരു, അല്ലെങ്കിൽ അതാണ് ഭഗവാൻ, അതാണ് എന്റെ ഇഷ്ടദൈവം. ഏതോ ഭാവത്തിൽ ആ ഒരു കേന്ദ്രത്തിലേക്ക് വരുമ്പോ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നു. ആ നഷ്ടപ്പെടുത്തി കഴിയുമ്പോ പിന്നെ ആ വസ്തുവിനോടോ ആ രൂപത്തിനോടോ ഉള്ള ബന്ധമാണ് ഈ ജീവനെ പൂർണ്ണം ചെയ്യുന്നത്. ചൈതന്യ മഹാപ്രഭുവിനും അത് തന്നെ, മാണിക്യവാചകർക്കും അത് തന്നെ, അപ്പർ സ്വാമികൾക്കും അത് തന്നെ, ജ്ഞാനസംബന്ധർക്കും അത് തന്നെ. ഏതോ ഒരു സംബന്ധം, ചിലപ്പോ ഭാവനാമയമായ മണ്ഡലത്തിലും ആയിരിക്കാം, ഏതോ ഒരു മണ്ഡലത്തിൽ അന്തര്യാമി ഏതോ ഒരു രൂപം ധരിച്ചു പുറത്തു വന്നു. ഈ ജീവനെ സ്വയം അടക്കി കബളനം ചെയ്യും. കബളനം ചെയ്യാന്ന് വെച്ചാൽ വിഴുങ്ങുക. കബളിത ഘന വിശ്വരൂപ, അതാണ് ഈ ആദ്യ ശ്ലോകത്തില് കബളിത ഘന. കബളനം എന്ന് വെച്ചാൽ വിഴുങ്ങ. കബളിത ഘന വിശ്വരൂപ, ഈ ജീവന്റെ വാസനയുടെ വിസ്താരമായിട്ടുള്ള ജഗത്തിനെയും ജീവാഹന്തയെയും സംസാരദുഃഖത്തിന്റെ ഹേതുവിനെയും ഒക്കെ തന്നെ വിഴുങ്ങിക്കളയാം. അതാണ് കബളനം. ആ കബളനം ചെയ്യുന്ന ആ മണ്ഡലം, ആ കേന്ദ്രം, ആ കേന്ദ്രമാണ് ഇവിടെ കൃപയെ പ്രവഹിപ്പിക്കുന്നു എന്ന് പറയണത്. എല്ലാവർക്കും ഒരു സ്ഥലം പറ്റണില്ലല്ലോ. ഓരോ ജീവനും എത്രയോ ജന്മങ്ങളായിട്ടുള്ള സംബന്ധപ്പെട്ടതിനനുസരിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിലാണ് തന്നെ ഇല്ലാതാക്കുന്നത്. അവിടെ അതിന് ഗുരു എന്നോ ഇഷ്ടദൈവം എന്നോ. ചിലരൊക്കെ ഏതെങ്കിലും മൂർത്തിയെ ആശ്രയിച്ചു കൊണ്ട് അത് ചെയ്യുമ്പോൾ ആ മൂർത്തി ഇഷ്ടദൈവമായിട്ട്, ഗുരുവാകുന്നതിന് പകരം ദൈവമായിട്ട് മാറുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഗുരുതത്വം തന്നെയാണത്. രമണ മഹർഷിക്ക് അരുണാചലം ഇഷ്ടദൈവമല്ല, ഗുരുവാണ്. കുറ്റമുറ്റ അരുത്തനെ ഗുണമായി പണിത്താൾ ഗുരുവായി ഒളിർ അരുണാചല. തിരുവണ്ണാമലയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സിദ്ധനാണ് അരുണഗിരിനാഥസ്വാമികൾ. അരുണഗിരിനാഥസ്വാമികൾക്കും പരമലൗകികനായിട്ട് നടന്ന ആളായിരുന്നു അത്രേ അദ്ദേഹം. പറയാൻ കൊള്ളാത്ത രീതിയിൽ അവസാനം താൻ ചെയ്ത മഹാപാപങ്ങളൊക്കെ തോന്നിയിട്ട് ഇനി ഈ ജീവിക്കേ വേണ്ട എന്ന് തീരുമാനിച്ച് അരുണാചലേശ്വര ക്ഷേത്രത്തിൽ കിളിഗോപുരം, വള്ളാളർ മഹാരാജ ഗോപുരത്തിൽ കയറി, മുകളിൽ കയറിയിട്ട് ആ ഗോപുരത്തിൽ നിന്ന് ചുവട്ടിലേക്ക് മുരുക എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായിട്ട് വീണു. വീണ സ്ഥലത്ത് എന്നെ ആണ്ട ഇടം താണോ പൊരുളാവത് ഷൺമുഖനെ. അവിടെ ഒരാൾക്കൊള്ളൽ ഉണ്ടായി. യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനായി ഇരുന്നത് തത്പരമേ. യാനാകിയ എന്നെ വിഴുങ്ങി, ഞാൻ എന്ന് പറഞ്ഞിരുന്ന ഈ ജീവാഹന്തയെ എടുത്തു വിഴുങ്ങിക്കളഞ്ഞ് വെറും താനായി, താൻ താനായി ഒരു വസ്തു അവിടെ പ്രകാശിച്ചു. പൂർണമായ ഒരു വസ്തു അവിടെ പ്രകാശിച്ചു. ഉപദേശം ചെയ്തു. എന്താ ഉപദേശം? ചുമ്മാ ഇരു എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ചുമ്മാ ഇര് എന്ന് പറഞ്ഞതും പേശാ അനുഭൂതി പിറന്തണവേ, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭൂതി ഉണ്ടായി എന്നാണ്. അതിനെ എങ്ങനെ പറഞ്ഞറിയിക്കും? അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായി. ആ അവിടെ അദ്ദേഹം ആ തത്വത്തിനെ, തന്നെ വിഴുങ്ങിയ തത്വത്തിനെ സുബ്രഹ്മണ്യനായിട്ട് ഐഡന്റിഫൈ ചെയ്തു, മുരുകനായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട് പിന്നീട് മുഴുവൻ ആ മുരുകനായിട്ടാണ് ആ സ്തുതി മുഴുവൻ. ചിലര് ശിവനായിട്ട് അതിനെ കാണുന്നു, ചിലർ മുരുകനായിട്ട് കാണുന്നു, ചിലർ കൃഷ്ണനായിട്ട് കാണുന്നു, ചിലര് ഗുരുവായിട്ട് കാണുന്നു. ഏതോ ഒരു എന്ത് പേരിൽ കണ്ടാലും ആ ഒരു തത്വം, ആ തത്വം ഈ ജീവനെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർത്ത് പൂർണം ചെയ്യുമ്പോൾ ആ കൃപയെ ചിന്തിച്ച് ഈ ജീവൻ സ്വയം താൻ ഇല്ലാതാവലാണ്. അതാണ് ആദ്യം ഈ പഞ്ചരത്നം തുടങ്ങുമ്പോൾ കരുണാപൂർണ സുധാബ്ദേ കബളിത ഘന വിശ്വരൂപ. ഈ വിശ്വത്തിനെ മുഴുവൻ, വിശ്വം എന്ന് വെച്ചാൽ വെറുതെ ലോകം എന്ന അർത്ഥം പറഞ്ഞാൽ പോല, കബളിതം ഘനം വിശ്വസ്യ രൂപം ഏന തസ്യ സംബോധനം നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ടമണ്ഡല ഇത്യർത്ഥ. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ടമണ്ഡലം. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് മുഴുവൻ ചിത് ശക്തിയാണ്, ഭഗവാന്റെ കൃപാശക്തി എന്ന് നമ്മൾ പറയണമല്ലോ. ആ കൃപ ഈ ജീവനെ, ആ കൃപയ്ക്ക് പേരാണ് അംബിക. വൈഷ്ണവ സമ്പ്രദായത്തിൽ രാധ എന്ന് പറഞ്ഞാലും ശൈവത്തിൽ ഗൗരി, അതെ, അല്ലെങ്കിൽ ലളിതാ പരമേശ്വരി അല്ലെങ്കിൽ ശാരദാ പരമേശ്വരി എന്ന് പറഞ്ഞാലും സരസ്വതി എന്ന് പറഞ്ഞാലും ഈ ശക്തി ഒന്നാണ്. ഈ ശക്തിയെ നമ്മൾ സിംബളൈസ് ചെയ്ത് പേര് കൊടുത്ത് അതിന് കല്യാണവും കഴിച്ചൊക്കെ വെക്കുമ്പോ കുറെ കഴിയുമ്പോ അതിന്റെ ഒറിജിനൽ ഫോം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, വിഷമാവുകയാണ്. ലളിത എന്നുള്ളത് ആ പരമേശ്വരനിൽ നിന്ന് ഒരിക്കലും വിട്ടുപിരിയാത്ത ശക്തിയാണ്. സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു, എന്തോ ഒരു വെളിച്ചം തുരീയ മണ്ഡലത്തിൽ നിന്ന് വേറുപിരിയുകയും അത് അത്യധികം കളങ്കപ്പെടുമ്പോ മനസ്സായി തീരുകയും അത്യധികം ശുദ്ധമാവുമ്പോ ചിത്ശക്തിയായി തീരുകയും ചെയ്യും. ഒരേ വസ്തു തന്നെ. തുരീയ കാപിത്വം ദുരധിഗമ നിസ്സീമ മഹിമ മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മ മഹിഷി. കാപിത്വം ദുരധിഗമ നിസ്സീമ മഹിമ, സീമയില്ലാത്ത മഹിമയോടുകൂടിയ ഒരു ശക്തി പരമേശ്വരനിൽ നിന്നും അഭിന്നയായിട്ട് നിൽക്കണം. അപ്പൊ ആ ശക്തിയാണ് നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല. തന്റെ അരുണപ്രഭ സുവർണപ്രഭ കൊണ്ട് ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ വിഴുങ്ങിക്കളയുന്നു എന്നാണ്. അകമയ്ക്ക് ആ അനുഭൂതി ഉണ്ടാകുമ്പോ ബ്രഹ്മാണ്ടമില്ലാതായിത്തീരാണ്. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ട മണ്ഡലമായിട്ടുള്ള ആ കൃപയാണ് ഇവിടെ കബളിതഘന വിശ്വരൂപ അരുണാചല പരമാത്മൻ. അരുണാചല രൂപത്തിലുള്ള ഹേ പരമാത്മൻ, അവിടുന്ന് കരുണയുടെ സമുദ്രമാണ്. അവിടുന്ന് വിശ്വത്തിനെ മുഴുവൻ ഇല്ലാതാക്കി തീർത്തു. എന്നെ സംബന്ധിച്ച് വിശ്വമില്ല ഇവിടെ, ഭഗവാനേ ഉള്ളൂ. എങ്ങനെ അത് സംഭവിച്ചു? അകമേയുള്ള അന്തര്യാമിയായി ഹൃദയത്തിൽ സാക്ഷി മാത്രമായി ബോധസ്വരൂപത്തിൽ സത്തയായി ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അഹം അഹം അഹം എന്ന് ഹൃദയത്തിൽ നർത്തനം ചെയ്യുന്ന ആ ശിവൻ പുറമേക്ക് ചിത്പ്രവാഹം കൊണ്ട് കബളനം ചെയ്തു എന്നാണ്. എന്നുവെച്ചാൽ ശരീരമില്ല, പ്രപഞ്ചമില്ല, മനസ്സില്ല, വ്യക്തിബോധമില്ല, കേവലമായ സച്ചിദാനന്ദം മാത്രം നിൽക്കുന്ന അനുഭൂതി വിശേഷത്തിനെ ഉണ്ടാക്കി തീർത്തു കബളിതഘന വിശ്വരൂപ. എങ്ങനെ കബളനം ചെയ്തു? കിരണാവല്യ, സൂര്യന്റെ കിരണങ്ങൾ വെളിച്ചം മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, അതുപോലെ കിരണാവല്യ അരുണാചല പരമാത്മൻ. ഇനിയിപ്പോ ആ കിരണം എന്തു വേണം? അരുണോഭവൻ, സൂര്യന്റെ അരുണകിരണമായി തീരട്ടെ. എന്തിനാ? ചിത്ത കഞ്ച സുവികാസായ. കഞ്ചം എന്ന് വെച്ചാൽ താമര, അതാണ് ഭഗവാന് കഞ്ചലോചനൻ എന്നൊക്കെ പേര്. താമരക്കണ്ണൻ, കഞ്ചം താമര, ഹൃദയമാവുന്ന താമര നല്ലവണ്ണം വിരിയാനായി അവിടുത്തെ കൃപയാവുന്ന കിരണം എന്റെ ഹൃദയത്താമരയിൽ വീഴട്ടെ. അതിപ്പോ കൂമ്പിയിരിക്കുക, നല്ലവണ്ണം വിരിയാനായിട്ട് ആ കിരണം ഹൃദയത്താമരയിൽ വീഴട്ടെ. അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്ത കഞ്ച സുവികാസായ. ഇത്രയും പറഞ്ഞ് പ്രഥമ ശ്ലോകം. ആദ്യത്തെ ശ്ലോകത്തിൽ ഭക്തി, രണ്ടാമത്തെ ശ്ലോകത്തിൽ അരുണാചലത്തിന്റെ പരമാത്മസ്വരൂപത്തിനെ വർണ്ണിച്ചു. സ്ഥാന നിർണയം ചെയ്യാണ്, എവിടെയാണ് ഭഗവാനെ അനുഭവിക്കേണ്ടത്, എങ്ങനെ അനുഭവിക്കും. പിന്നെ സാധനയെ കാണിക്കാണ്. അങ്ങനെ ഓരോ തലമായിട്ടാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ സാധനയെ കാണിക്കുകയാണ്. നാലാമത്തെ ശ്ലോകവും സാധനയാണ്. അഞ്ചാമത്തെ ശ്ലോകം സർവത്ര ഭഗവത് ദർശന രൂപത്തിലുള്ള പരമഭാഗവത ഭക്തിയെ അഥവാ പൂർണ്ണ ബ്രഹ്മജ്ഞാനത്തിനെ, ജീവൻ മുക്തിയെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ അഞ്ച് ശ്ലോകമാണ് അരുണാചല പഞ്ചരത്നം. തുടർന്ന് നാളെ രാവിലെ കാണും. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല

0: ശിവ അരുണാചല ശിവ അരുണാചലാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലാം യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: നമ്മുടെ മനുഷ്യരൂപത്തിലുള്ള ഒരു ഗുരുവിന്റെ ആവശ്യമേ വന്നില്ല. പക്ഷെ പറയുന്നു, എന്നാലും അങ്ങന്റെ ആചാര്യനാണ്, അങ്ങയുടെ ആജ്ഞയെ പാലിച്ച് അതുകൊണ്ടാണ് എനിക്ക് ജ്ഞാനം പ്രാപ്തമായത്, സന്തുഷ്ടരായിട്ടാണ് പ്രകൃതി തന്നെ എന്നെ ദേവതാരൂപത്തിൽ ഉദ്ദേശിച്ചത്. ഇതിഹ പ്രതിജ്ഞയെ പറയുന്നു, ഇനി ആചാര്യം സംശയിച്ചാലോ, ഇവൻ മറ്റേതെങ്കിലും ആചാര്യന്മാരെ അടുത്ത് പോയി ഇനി വിദ്യ വല്ലതും പഠിച്ചു, ഞാനത് സേവനം ചെയ്യാൻ പറഞ്ഞു, അപ്പൊ അങ്ങനെയുള്ള ആശ്രമത്തിൽ വന്നിട്ട് ഗുരു എന്തെങ്കിലും സേവനം ചെയ്യാൻ പറയുമ്പോൾ ഇതിനല്ലോ ആശ്രമത്തിൽ വന്നത്. ആശ്രമത്തിൽ വന്നത് ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ചു ആണ് നടന്നത്. അങ്ങനെ ഒരു ഉത്തമനായ ഗുരു എന്നുള്ള വിശ്വാസത്തിലാണ് ആശ്രമത്തിൽ ചെന്നത്. ഗുരു എന്താ പറയുന്നത്? സേവനമാണ് ഇത് ചെയ്യുക. അപ്പൊ മനസ്സിൽ ആദ്യം വരുന്ന എന്താണ്? പ്രതിഷേധം. എന്നാലും നോക്കാം, തൽക്കാലം എങ്ങനെയാണ്, എത്ര ദിവസം ഇത് പോകും. അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, ഗുരു സേവനത്തിൽ തന്നെ നിയോഗിക്കുകയാണ്. ശരി, എന്നാ ഇത് വെട്ടത്തിന് വേറെ ഗുരുവിനെ നോക്കാം. എന്തുകൊണ്ട്? താൻ ഉത്തമനാണ്, തനിക്ക് നേരത്തെ ഈശ്വര സാക്ഷാത്കാരമാണ് വേണ്ടത്, അതിന് ഗുരു സഹായിക്കുന്നില്ല. ഇതാണ് സാധാരണ ശിഷ്യന്മാർ വിചാരിക്കുന്നത്. എല്ലാ ശിഷ്യന്മാരും സ്വയം കരുതുന്നു ഉത്തമനാണ് എന്നാണ്. താൻ യോഗ്യനായ ശിഷ്യനാണ്, അതുകൊണ്ടാണല്ലോ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ചു നടക്കുന്നത്. സ്വയം ഗുരുവിന് താൻ ഉത്തമനാണെന്ന് ബോധ്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ചു നടക്കുന്നു? ശ്രേഷ്ഠനായ യോഗ്യനായ ഗുരുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തോന്നും, ഞാൻ ഉത്തമനാണ്, യോഗ്യനാണ്, എനിക്ക് ഉത്തമനായ ഗുരുവിൽ പറ്റും. കുറഞ്ഞ ഗുരുക്കന്മാരൊന്നും ശരിയാകത്തില്ല. പക്ഷെ സത്യകാമൻ അങ്ങനെയൊന്നുമില്ല. സത്യമാൻ ഗുരു പറഞ്ഞു അനുസരിച്ച്. ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ആടിനെ മേയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആടിനെ മേയ്ക്കും, ഇനി എന്ന ആനയെ കിട്ടുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. ആനയെ കിട്ടിയില്ലെങ്കിൽ ഗുരുവിന്റെ അടുത്ത് പറയും, പിന്നീട് കാണാം, സലാം പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ദേവതകൾ തന്നെ അശ്രദ്ധയിൽ തപത്തിൽ സന്തുഷ്ടരായി ദേവതകൾ തന്നെ ഉപാസിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, അന്യേ മനുഷ്യേഭ്യ ഭഗവാൻ ദൈവമേ കാമേ ഭൂയാ. മനുഷ്യരല്ല എന്നെ ഉപദേശിച്ചത്, മനുഷ്യരാരും എന്നെ ഉപദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ ആഗ്രഹമാണ് എന്താണ്? ഇനി അങ്ങയിൽ നിന്ന് എനിക്ക് ഉപദേശം കിട്ടണം. അതെല്ലാം ഉപദേശിച്ചെങ്കിലും അങ്ങയുടെ ഉപദേശമാണ്. ഗുരുവിന് അധികം ഒന്നും ചെയ്യാനില്ല. ശിഷ്യൻ ഗുരുവിന്റെ ആജ്ഞയെ പരിപാലിച്ച് ആ പാകതയെ നേടിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഗുരുവിനധികം ജോലിയൊന്നും. എന്തുകൊണ്ട് പറയുന്നു? പറയും, ഇത് സത്യകാമനൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. സേവനം ചെയ്യുന്നത് മണ്ടന്മാരായതുകൊണ്ടല്ല, ബുദ്ധിയില്ലാത്തവർക്ക് വേണ്ടിയുള്ളതല്ല. സത്യകാമൻ അതിലൂടെ തന്നെ എല്ലാം അറിഞ്ഞു, అదున్నట్టు పోయింది శృతం హేవమే భగవద్దృశేభ్య ఆచార్య దేవ విద్యా విదిద సాధిష్టం ప్రాపదితి ఇది తస్మి హేద అవోచ నహన కించన వియాయేతి వియాయేతి. അപ്പോൾ ഇവിടെ സത്യകാമൻ എന്താണ് പറയുന്നത്? ശ്രുതം ഹേവമേ, ഞാനിത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യകാമൻ ഇവിടത്തും പോയി പഠിച്ചില്ല, ഗുരുകുലത്തിൽ വന്നു തപസ് മാത്രമേ അനുഷ്ഠിച്ചുള്ളൂ, സേവനം മാത്രമേ അനുഷ്ഠിച്ചുള്ളൂ. പക്ഷെ പറയുന്നു ഞാനിതെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. സത്യകാമൻ എന്താണ് കേട്ടിട്ടുള്ളത്? ഭഗവദ്ദൃശേഭ്യാചാര്യ, അങ്ങേപ്പോലുള്ള ആചാര്യന്മാർ പ്രകൃതിയിൽ നിന്ന് തന്നെ എനിക്ക് വേണ്ട പാഠങ്ങളെല്ലാം തന്നു എന്നിരിക്കലും എന്താണ് അങ്ങേപ്പോലുള്ള ആചാര്യന്മാർ, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ, വിദ്യാവിദ്യ അവരിൽ നിന്നാണ് ഈ വിദ്യ നേടേണ്ടത്, അതിൽ നിന്നാണ് വിദ്യ പ്രാപിക്കേണ്ടത്. അങ്ങനെ വന്നാൽ സാധിഷ്ഠം പ്രാപത്, ആ വിദ്യ ആണ് പൂർണ്ണതയെ നൽകുന്നത്. ഞാൻ വേണ്ടതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, എന്നാലും ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ വിദ്യയാണ് ആ വിദ്യയുടെ പൂർണ്ണതയെ ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇവിടെ ആചാര്യൻ മനസ്സിലാക്കി ഇവനെ വിദ്യയെ ഉപദേശിക്കാൻ സമയമായി. ആദ്യം തന്നെ ആശ്രമത്തിൽ വന്നപ്പോൾ തന്നെ ഇവനെ ഉപദേശിച്ചിരുന്നെങ്കിൽ അതവന് കാര്യമായ പ്രയോജനം ചെയ്യുമായിരുന്നില്ല എന്നുള്ള അവന് പാകത വന്നില്ല. അവനതിന് അധികാരിയായി. പക്ഷെ ഇപ്പോൾ അവൻ സ്വയം അവനധികാരിയായി, ഒരു ശ്രദ്ധ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ആചാര്യനിൽ നിന്നും ഈ വിദ്യ ഗ്രഹിക്കണം. ഭഗവദ്ദൃശേഭ്യ ആചാര്യ ഭാഷ്യകാരൻ ഇത് പലപ്പോഴും ഉദ്ധരിക്കുന്നതാണ്. വിദ്യ വിദ്യ സാധിഷ്ഠം പ്രാപ്തം, അങ്ങേപ്പോലുള്ളവരിൽ നിന്ന് ഈ വിദ്യ സ്വീകരിച്ചാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആചാര്യൻ? അതേ വിദ്യയെ തന്നെ ഉപദേശിച്ചു സത്യകാമൻ. തസ്മിഹ ഏതദേവവാച, സത്യകാമൻ എന്താണോ മുമ്പ് ഗ്രഹിച്ചത്, കാരണം വിദ്യയ്ക്ക് മാറ്റമൊന്നുമില്ല, ഒന്ന് തന്നെ. ഏതാചാര്യകുലത്തിൽ പോയാലും ഏത് സമ്പ്രദായത്തിലായാലും ആത്യന്തികമായി ഒരു വിദ്യ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വിദ്യ തന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് അതേ വിദ്യയെ തന്നെ ഉദ്ദേശിച്ചു, കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നു, അറിഞ്ഞതിൽ കൂടുതലും എന്തിനു പറയുന്നു അതിന്റെ പൂർത്തിക്ക് വേണ്ടി. എന്താണോ നക്കിഞ്ചനം ഇയായ, അതിലൊരക്ഷരം പോലും വിടാതെ അങ്ങനെ പൂർണ്ണമായും സാകല്യേന അങ്ങനെ ആ വിദ്യയെ പൂർണ്ണമാക്കി. അവസാനം ആചാര്യന്റെ ഉപദേശത്തിലൂടെ സത്യകാമന്റെ വിദ്യ പൂർണ്ണമാണ്. അപ്പൊ വിദ്യയെ പ്രാപിക്കുന്നതിനുള്ള മുഖ്യമായ ഉപായം ശ്രദ്ധ, തപസ്, സേവനം, സമർപ്പണം ഗുരുവിലുള്ള ഇതാണ്. ഇത് കഴിഞ്ഞ് മറ്റെല്ലാം ആകുന്നുള്ളൂ എന്നുള്ള ഒരു വലിയ പാഠമാണ് ഈ മന്ത്രത്തിലൂടെ ശ്രദ്ധി നൽകുന്നത്. ഇനി അടുത്ത് ഇതുപോലെയുള്ള ഒരു വിദ്യ ഉപദേശത്തെ കുറിച്ച് പറയണം. ഉപകോസ് ലോഹ വൈ കാമലായന സത്യകാമി ജാപാലി ബ്രഹ്മചര്യ ഉപാസ സത്യ ദ്വാദശ വർഷാണി അഗ്നി പരിചചാര സഹസ്മാ അന്യാൻ അന്തേവാസിന സമാവർത്തയൻ സംഹസ്മൈവ സമാവർത്തയതി. സത്യകാമൻ ഗുരുകുലത്തിൽ നിന്ന് അവസാന ഗുരുവായി മാറി ആചാര്യന് ശേഷം ആ ഗുരുകുലത്തിന്റെ അധിപൻ സത്യകാമൻ. സത്യകാമന്റെ അടുത്തും ധാരാളം പേര് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി വന്നു. ഓരോരുത്തരുടെയും ഗുരു സ്വീകരിക്കുന്നത് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ്. സത്യകാമൻ ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോൾ സത്യകാമന് വേണ്ട വഴിയാണ് നിർദ്ദേശിച്ചത്, ഉപദേശിച്ചത്. സത്യകാമന്റെ അടുത്ത് ഉപകോസല കാമലായൻ എന്ന് പറയുന്നതാണ് പേര്. ഉപകോസലൻ കമലന്റെ പുത്രൻ കാമലായനൻ. അവിടെ ധാരാളം പേരുണ്ടായിരുന്നു, അതിൽ ഒരാൾ അവിടെ ബ്രഹ്മചര്യം ബ്രഹ്മചര്യ ഉപവാസം എന്ന് വെച്ചാൽ അവിടെ വേദം പഠിപ്പിച്ചു സത്യകാമൻ. എത്ര ദ്വാദശ വർഷം ദ്വാദശാബ്ദം വിദ്യ, ഒരു വിദ്യ സ്വായത്തമാകണമെങ്കിൽ അതിന് 12 വർഷം വേണമെന്നാണ് പഴയ കണക്ക്. അത് ഈ പറയുന്നത് പോലെയുള്ള ശ്രദ്ധാ തപസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനു മുമ്പ് സാധിക്കും. അതൊന്നുമില്ലെങ്കിൽ 12 26 വർഷമായാലും ചിലപ്പോൾ ഒന്നും സാധിച്ചില്ലെന്നും വരും എന്നാണ് പൊതുവെ പറയുന്നത്. ദ്വാദശാബ്ദം വിദ്യ, വിദ്യ 12 വർഷം കൊണ്ട് നേടാവുന്നതാണ്. അതുകൊണ്ട് പഴയകാലത്ത് ആചാര്യകുലങ്ങളിൽ അങ്ങനെ ഒരു നിയമം വെച്ച് 12 വർഷം കഴിക്കുക, അത് കഴിഞ്ഞ് സമാവർത്തനം നടത്തുക. എന്നുവെച്ചാൽ ഗുരുകുലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടം ബിരുദദാനം. അത് ചെയ്തു വിദ്യാർത്ഥികളെ എല്ലാം മടക്കി വിട്ടു. പക്ഷെ ഒരാളെ മാത്രം, ഉപകോസലിനെ മാത്രം സത്യകാമൻ മടക്കിയില്ല.
3: പ്രവാസാഞ്ചക്രേ.
2: സാധാരണഗതിയിൽ 12 വർഷം ഗുരുകുലത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം 5 വയസ്സ് 10 വയസ്സിനകം ഗുരുകുലത്തിലെത്തിക്കും. പിന്നെ ഒരു 12 വർഷം, എന്തായാലും 20 വയസ്സിനകം, അല്ലെങ്കിൽ 20 വയസ്സിനോട് അടുപ്പിച്ചൊരാൾക്ക് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി വരാം. പക്ഷേ സത്യകാമൻ തന്റെ ശിഷ്യനായ ഉപകോസലനെ മടക്കിവിട്ടില്ല, സമാവർത്തനം ചെയ്യിച്ചില്ല. മറ്റുള്ളവരെല്ലാം അത് ചെയ്യിച്ചു മടക്കിവിട്ടു. സ്വാഭാവികമായിട്ട് ഉപകോസലൻ ചിന്തിച്ചിരിക്കും, എന്താ എന്നോട് എന്നെ മാത്രം ബിരുദദാനം നടത്തിയില്ല, അതെന്തുകൊണ്ടാണ്? ഇത് അറിഞ്ഞുകൊണ്ട് സത്യകാമന്റെ ഭാര്യ സത്യകാമനെ സമീപിച്ച് ഋഷിപത്നി പറഞ്ഞു, ഈ ബ്രഹ്മചാരി വളരെ നല്ല രീതിയിൽ അഗ്നിയും പരിചരിച്ചാറ അഗ്നിയെ പരിചരിച്ചു. ഗുരുകുലത്തിൽ ശിഷ്യന്റെ മുഖ്യമായ ജോലിയാണ് അഗ്നിയെ പരിചരിക്കുക. അഗ്നിയെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹവനം ചെയ്യുന്ന അഗ്നിയെ ഒരിക്കലും അണയാതെ സൂക്ഷിക്കുക. അതാണ് അഗ്നിയെ അണയാതെ സൂക്ഷിക്കുന്നതിന് അഗ്നിയുടെ അടുത്ത് പോയിരുന്നാൽ പോരാ, മറിച്ച് എല്ലാ ദിവസവും മനത്തിൽ പോകണം, ധാരാളം വിറവ് കൊണ്ടുവരണം. പ്രകൃതി എങ്ങനെയൊക്കെ ആയാലും ശരി, അഗ്നി അണയാത്ത രീതിയിൽ വിറവ് കൊണ്ടുവന്ന് അഗ്നിയെ ജ്വലിപ്പിക്കണം. അതൊരു വലിയ ജോലിയാണ്, കാട്ടിൽ പോയി തടിവെട്ടുക, വിറവ് കൊണ്ടുവരിക. ഇത് 12 വർഷം ചെയ്തു, കടുത്ത പണി ചെയ്തു. പക്ഷെ എന്നിട്ടും ബിരുദം മാത്രം കിട്ടിയില്ല. ഇപ്പോ ഋഷിപത്നി പറയുന്നു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ബ്രഹ്മചാരിയോട് ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നികൾ തന്നെ പരിഭവിക്കും. അഗ്നികൾ വെറും ജഡമായ പ്രകാശമല്ല, ദേവതകളാണ്. ആ ദേവതകൾ തന്നെ അങ്ങയോട് ബോധിക്കും, പരിഭവം വിചാരിക്കും. കാരണം അത്രമാത്രം എന്താണ് അഗ്നിയും പരിചരിച്ചാര, ഈ അഗ്നികളെ അവൻ പരിചരിച്ചെന്ന സേവനം ചെയ്തവനാണ്. ഇത് പറഞ്ഞിട്ട് സത്യകാമന് മൈൻഡ് ചെയ്യുന്നില്ല, അപ്രോച്ച് ചെയ്യുക, മറുപടി ഒന്നും പറഞ്ഞില്ല, സ്ഥലം വിട്ട് വേറെന്തോ കാര്യത്തിന് വേറെ എവിടെ പോകണമായിരുന്നു, യാഗവും മറ്റോ നടത്താൻ വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു, ശിഷ്യനെയും ശ്രദ്ധിച്ചില്ല, ഭാര്യ പറഞ്ഞ ആവലാതെയും കേട്ടില്ല, സ്ഥലം വിട്ടു. സഹവ്യാധന അനസിതം ദദ്രേ തം ആചാര്യജായ ഉവാച ബ്രഹ്മചാരൻ ന അസാന കിന്നു ന അസ്നാസീതി സഹോവാച ബഹവഃ ഇമേ അസ്മിൻ പുരുഷേ കാമാ ന അനാത്യയാ വ്യാധിധി പ്രതിപൂർണോ അസ്മി ന ആശിഷ്യാമീതി. പക്ഷെ ഉപകവസന പ്രയാസമായി, ഗുരു തന്നെ ശ്രദ്ധിച്ചില്ല. ഗുരു പത്നി പോയി ഗുരുവിനോട് പറഞ്ഞു, എന്നിട്ടും ഗുരു മറുപടി പറഞ്ഞില്ല, പോയി. ദുഃഖമായി. എന്താണ് ദുഃഖം? കാരണം താൻ ചെയ്ത സേവനത്തിൽ താൻ ഇത്രയും കാലം 12 വർഷം ചെയ്ത ഇതിലെന്തെങ്കിലും ന്യൂനത വന്നു, അങ്ങനെ ചിന്തിച്ചിരിക്കാം. എന്നിലുള്ള എന്തെങ്കിലും പോരായ്മ കൊണ്ടാണ് ഗുരു എന്നെ ഉപദേശിക്കാത്തത്, അല്ലെങ്കിൽ മറിച്ചാകാൻ വഴിയില്ല, മറ്റുള്ള എല്ലാവരും ഉപദേശിച്ചു, താൻ നല്ലവണ്ണം സേവനമെല്ലാം ചെയ്തവനുമാണ്, എന്നിലൊരു ന്യൂനതയും വന്നില്ല. ചിന്ത കൊണ്ട് വിശപ്പ് പോയി, ഭക്ഷണം കഴിച്ചില്ല, ചിന്താകുലനായി ഇരിക്കുന്ന കണ്ട് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ഗുരുപത്നി ചെന്ന് ചോദിച്ചെന്താ തിന്നുന്ന അശ്നാസി, എന്താ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത്? ദുഃഖം കൊണ്ടാണോ പറയുന്നത്? എന്റെ മനസ്സിൽ പല ചിന്തകളുണ്ട്, എന്റെ മനസ്സ് വളരെ ദുഃഖിക്കുന്നു, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കും ആഗ്രഹങ്ങളുണ്ടെന്താണോ, വിദ്യ പൂർത്തിയായി ഗുരുവിന്റെ അനുഗ്രഹ ആശസ്സുകളോടുകൂടി തിരിച്ച് ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകണം, എന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഗുരു അസന്തുഷ്ടനാണ്, അതുകൊണ്ടാണ് എന്നെ എന്ന് ധരിതി ധരിയയാൾ ദുഃഖിച്ചു. അധ അഗ്നേഹ സമൂതിരേ തപ്തോ ബ്രഹ്മചാരി കുശലം നഹ പരിചാരി എന്ത അസ്മൈ പ്രബ്രാവാമേതി തസ്മൈ ഹോചുഹു പ്രാണോ ബ്രഹ്മ കം ബ്രഹ്മ ഖം ബ്രഹ്മേതി. ഇവിടെ എന്താണ് ആചാര്യൻ ശിഷ്യനെ ഉപേക്ഷിച്ചത്? വസ്തുത ഉപേക്ഷിക്കുകയല്ല, ഈ ശിഷ്യൻ പരമയോഗ്യനാണ്, അതുകൊണ്ട് ഇവന് പരമമായ വിദ്യ തന്നെ ലഭിക്കുന്നു, മറ്റുള്ളവർക്ക് ബിരുദം കൊടുത്ത് പറഞ്ഞയച്ചു. പക്ഷെ ഇയാളത് പോലെ ഇയാൾ യോഗ്യനാണ്. ഗുരു അതിനൊരവസരം ഒരുക്കുകയായിരുന്നു, പൂർണ്ണമായ ജ്ഞാനം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരവസരം. ഗുരുക്കന്മാർ സഹനദാ ചെയ്യും, അവരെ അഭയം പ്രാപിക്കുന്നവർക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കുകയാണ്. അവസരങ്ങളിൽ അവരവസരത്തിനനുസരിച്ച് പ്രവർത്തിച്ച് അവിടെ നേടേണ്ടത് നേടണം. ഇവിടെ എന്ത് ചെയ്തു, ശിഷ്യൻ ചിന്താകുലനായി, ഇത്രയും എല്ലാം ചെയ്തിട്ടും തനിക്ക് ഫലം ഉണ്ടായില്ലല്ലോ. ഇപ്പോ അഗ്നേഹ സമൂതിരെ, ഈ അഗ്നികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക, അഗ്നി ദേവതകൾ ഇവിടെ യജ്ഞശാലയിൽ ഓരോ സ്ഥലത്തും ഓരോ അഗ്നി സ്ഥാപിക്കുന്നുണ്ട്, ഓരോ അഗ്നിയും ഓരോ പേരുണ്ട്, അഹവനിയും അന്വഹാരി ഭജനം ഇങ്ങനെ ഓരോ പേരുകളുണ്ട്. ഋത്വികളും അഗ്നി അഭിമാന ദേവതകളെല്ലാം കൂടി പരസ്പരം പറഞ്ഞു, എന്താണോ തപ്തോ ബ്രഹ്മചാരി, ബ്രഹ്മചാരി വളരെ ദുഃഖിക്കുന്നുണ്ട്, കുശലം നഹ പരിചാരി നല്ലവണ്ണം നമ്മളെ ഇത്രയും കാലം ശുശ്രൂഷിച്ചതാണ്, നശിക്കാതെ സംരക്ഷിച്ചതാണ്, തസ്മൈ പ്രബ്രഹാമ. നമുക്കൊരു കാര്യം ചെയ്യാം, അവന് വേണ്ട വിദ്യ ഉപദേശിക്കാം. ഈ ഒരു അവസരമാണ് ഗുരു കൊടുക്കുന്നത്, ഒരുക്കി കൊടുത്തത്. ഗുരു ആഗ്രഹിച്ച എന്താണോ അവനെ താനല്ല ഉപദേശിക്കേണ്ടത്, അവനുപദേശങ്ങൾ കേട്ടേണ്ടത് ദേവത.

दुःखं च न विजानामीति हे होचुर यद्भावकं तदेव घं यदेव घं तदेव कमिति प्राणं जहास्मै तदाकाशं च ऊचुः ഇത് പറഞ്ഞെന്താണോ പ്രാണോ ബ്രഹ്മ പ്രാണമാണ് ബ്രഹ്മം കാരണം ഉപാസന അങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത് കഞ്ച ബ്രഹ്മ ഖം ബ്രഹ്മ എന്താണ് അത് കം എന്താണ് ഖം അവർ തമ്മിൽ സംവാദമായി ഗുരുശിഷ്യ രൂപത്തിൽ പറഞ്ഞാൽ കം തന്നെയാണ് ഖം ആ പ്രാണം തന്നെയാണ് ആകാശം ഇങ്ങനെ ഉപാസിക്കുന്ന ബ്രഹ്മത്തെ പ്രാണനായി ഉപാസിക്കാൻ ആകാശമായി ഉപാസിക്കാൻ ആനന്ദമായി ഉപാസിക്കാൻ എല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ അഗ്നി കൊടുത്തു. അതഹേനം ഗഹപത്യു അനുശാസ പൃഥിവി അഗ്നി അന്നം ആദിത്യേതി യേഷ ആദിത്യേ പുരുഷോ ദൃശ്യതേ സോഹം അസ്മി തയേവാഹമസ്മീതി ഏതമേവം വിദ്വാനുപാസ്തേ അപഹദേ പാപകൃത്യാം ലോകീ ഭവതി സർവമായുരേതി ജോഗ് ജീവതി നാസ്യവരപുരുഷാഹ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാമോ അസ്മിച്ച ലോകേ അമുഷ്മിച്ച ഏതമേവം വിദ്വാനുപാസ്തേ അതഹേനം അന്വാഹാര്യഭജനോ അനുശാസ ആബോധിച്ചോ നക്ഷത്രാണി ചന്ദ്രമായി ചന്ദ്രമസി പുരുഷോ ദൃശ്യത്തെ സോഹമസ്മി തയേവാഹമസ്മീതി തയേതം ഏമം വിദ്വാനുപാസ്തെ അപഹതേ പാപകൃത്യാം ലോകീ ഭവതി സർവമായുരേതി ജോഗ് ജീവതി നാസ്തി അവരപുരുഷാഹ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാമോ അസ്മിച്ച ലോകേ അമുഷ്മിച്ച ഏതമേവം വിദ്വാനുപാസ്തേ അതഹേനം അഹവനീയോ അനുശാസ പ്രാണ ആകാശോ ദ്യോർവിദ്യതി യേഷ വിദ്യതി പുരുഷോ ദൃശ്യത്തെ സോഹമസ്മി തയേവാഹമസ്മീതി തയേതമേവം വിദ്വാനുപാസ്തേ അപഹതേ പാപകൃത്യാം ലോകീ ഭവതി സർവമായുരേതി ജോഗ് ജീവതി നാസ്ത്യവരപുരുഷാഹ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാമോ അസ്മിച്ച ലോകേ അമുഷ്മിച്ച ഏതമേവം വിദ്വാനുപാസ്തേ തേ ഹോചുഃ ഉപകോസദാ ഏഷാ സോമ്യാ തേ അസ്മദ്വിദ്യാ ആത്മവിദ്യാ ച ആചാര്യസ്തു തേ ഗതിം വക്താ ഇത്യാജഗാമാഹാസ്യ ആചാര്യഃ തം ആചാര്യോ അഭിവാദ ഉപകോസല ഇതി ഇവിടെ അഹവനിയാഗ്നി ഇവിടെ ഓരോ അഗ്നിയുടെയും പേര് പറയും. ഈ അഗ്നികൾ അന്വാഹാര്യ വചനം അഹവനീയം തുടങ്ങിയ അഗ്നി പ്രാണം ആകാശം ലോകവിദ്യ അവിദ്യത്തിലുള്ള പുരുഷൻ അതാണ് നിന്നുള്ള പുരുഷൻ ആദിത്യത്തിലുള്ള പുരുഷൻ അതാണ് നിന്നുള്ള പുരുഷൻ എന്നിങ്ങനെ ആത്മതത്വത്തെ ഉപദേശിച്ചു അതിന്റെ ഫലവും പറഞ്ഞു പറഞ്ഞു ഇതാണ് ആത്മവിദ്യ ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു എന്താണ് ആചാര്യസ്ഥത്തെ ഗതിമത്ത മാർഗം എന്താണോ അത് ആചാര്യൻ തന്നെ ഉപദേശിച്ചു ഉപാസനന്റെ മാർഗം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് വളരെ കാലം കഴിഞ്ഞു

0: ആചാര്യൻ വന്നു ചേർന്ന ദുരത്തിൽ ഉപകോസല കണ്ട് സത്യകാമന് സംഭവിച്ചതുപോലെ സത്യകാമനും ഉപകോസലിനെ ഒരു പരീക്ഷണത്തിനായി അവിടെ എത്തിച്ചുപോയി. മടങ്ങി വന്ന് ഉപകോസലിനെ വിളിച്ച് ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മവിദ ഇവ സൗമ്യതേ മുഖം ഭാതി അനുശേരി തിരിച്ചുവന്നപ്പോ പണ്ട് സത്യകാമനോട് ഗുരു ചോദിച്ചതുപോലെ തന്നെ ചോദിച്ചു, എന്താണ് സൗമ്യത്തെ മുഖം ബാധി ബ്രഹ്മവിദൈവ? ഓ, നിന്നെ നോക്കുമ്പോ നീ ഒരു ബ്രഹ്മജ്ഞാനിയെ പോലെ ശോഭിക്കുന്നുണ്ടല്ലോ. അത് തന്നെ പറഞ്ഞത്, ആരാണ് നിന്നെ ഉപദേശിച്ചത്? ഇനി ആചാര്യന് എന്തെങ്കിലും തോന്നിയാലോ, താൻ വേറൊരാളിൽ നിന്ന് വിദ്യ സ്വീകരിച്ചു എന്ന് കേട്ടു കഴിഞ്ഞാൽ, അതുകൊണ്ട് എന്ത് കാര്യമോ നടന്നത് അതിനെ ഒളിച്ചു വെക്കുന്നത് പോലെ. അപ്പൊ നിഹ്നത ഒളിച്ചു വെക്കുന്നത് പോലെ, പ്രത്യേകിച്ച് എന്താണ് എന്നെ ഇന്നാര് ഇന്നത് ഉപദേശിച്ചെന്ന് വ്യക്തമായി പറഞ്ഞില്ല.
1: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thirunariya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya.
2: Dear listeners of Shaivam.org, the following is Shukla Yajur Vedam, Karma Shaka, Adhyayam 13.
3: Atha Trayodasho

ദക്ഷിണാദി അഗ്നിസൂര്യശ്ചന്ദ്രമാഭൂമിരാപവത്യോരന്തരിക്ഷം പ്രതിഹോരിതശ്ച ആശ്രവാനുഭൃഷ്ടം വിഹാരാണേന്ദ്രമാരയന്തോ പ്രയസ്വരാ ശ്രവതിഷയന്ത മനസ്സു ഭൂതാഭയതാ ഹൃദയനാ

ഉന്മോചന പ്രബോധനേ ഉദയ മാതാമേ മാതാജത്തെ ദുരിതോയമസ്യമാനുരാജീവ പുരാണേ അനുഭവം നടപ്പുനേത്രാലംബര ശ്രീരോഹി സൗദേ കാണ ഗോപ്ത ഒരു

ഏകമുപദേശാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേതാമേത

0: సొంతం ఉద్యోగం చేయాలి
1: అన్నాను. నా వార్తలు భేదపెట్టదాయనుకో ఎప్పుడూ తండ్రి అన్ని మానే వస్తువు അല്ലെങ്കിൽ പിന്നെ വസ്തു എനിക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവം ഉണ്ടാവുന്നില്ല. ഒന്നിനെ അനുഭവിക്കണം, എന്നാലേ എനിക്ക് സുഖവും ലോകത്തും തോന്നിയിട്ടുള്ളൂ. ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ അനുഭവിക്കപ്പെടുന്ന വസ്തുവും താനും ഒന്നായി തീരാം. ഒന്നായി തീരുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഒന്നായി തീരാതെ കണ്ടതെങ്കിൽ രണ്ടാമത്തെ പ്രകാശം ഉണ്ടാകണം. രണ്ടാമത്തെ അനുഷ്ഠിച്ച് കേട്ടോ, എല്ലാവരും തന്നെ ഒന്നാണല്ലോ. പറയും പഞ്ചകാര മധുരമാണ്, അങ്ങനെ മധുരമയമായി നിൽക്കുന്ന പഞ്ചകാര എനിക്ക് പഞ്ചസാരയായിട്ട് എനിക്ക് പഞ്ചസാരയാവണ്ട, മധുരത്തെ അനുഭവിച്ചാൽ മതി എന്ന് ഒരാൾ പറയുന്നു വിചാരിച്ചോളൂ. അത് ഇനി അയാൾ പഞ്ചസാരയാവുകയാണെങ്കിൽ താനും ജീവിച്ചു ഒന്നാവുക എന്നുള്ള അവസ്ഥയുണ്ട്. അത് വേണ്ട, എനിക്ക് മധുരത്തെ അനുഭവിച്ചാൽ മതി, പഞ്ചസാര നിന്നാ മതി എന്ന് പറയുന്നോളൂ. ഇപ്പോഴും അങ്ങനെ പറയുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. എനിക്ക് ഇത് വേണ്ട, ഈ വേദാന്തികളുടെ ഒന്നായിട്ട് എനിക്ക് വേണ്ട, പഞ്ചാരി ആവണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പഞ്ചാര അനുഭവിച്ചാൽ മതി. ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചാരി തന്നെ ഒന്നാമതാണ്. പഞ്ചാര എന്നെ പുറത്ത് നിൽക്കുമ്പോൾ ഇതിന് മധുരം നിൽക്കുമായിരുന്നു മറ്റു താനും പഞ്ചാരിയും അനുഭവിച്ചോ എന്ന് വിചാരിച്ചോ കൊണ്ട് പഞ്ചാര കാണും താനില്ല. അത് എപ്പോൾ നിന്ന് മധുരത്തെ അനുഭവിച്ചോ അപ്പൊ പഞ്ചസാര നിർവഹിച്ചാകും, അല്ലെങ്കിൽ താൻ പഞ്ചാര കുറിച്ചാകും. പിന്നെ ആ പഞ്ചാരിയെ കാണാൻ പറ്റില്ല. അപ്പോ താനും ആ നിശ്ചയവും ഒന്നായി തീരുമ്പോഴാണ് അനുഭൂതി എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നത്. തൃപ്തി തരുന്നത് മറ്റേ ഊഹം മാത്രമേ പഞ്ചാര മുതലാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ണു കേട്ടിട്ടുണ്ട് എന്നും അല്ലാതെ കണ്ടെടുത്ത് എനിക്ക് സ്വാനുഭവം ഉണ്ടാവണം എന്ന് ചെയ്യുന്ന അനുഭവിക്കണം. അനുഭവിച്ചു കഴിഞ്ഞ് വിചാരിച്ചോളൂ, പിന്നെ കണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നുള്ളതായി നിലവിലെ. അപ്പോ എപ്പോഴാണ് ഇതിന്റെ ആ അനുഭൂതി ഉണ്ടാകുന്നത്, ദുഃഖാത്മകമായിരിക്കുന്ന അനുഭൂതി എപ്പോഴും ഉണ്ടാകുന്നു, ഏകത്വത്തിൽ ഉണ്ടാകുന്നുണ്ട്, ദ്വൈതത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പോ ഏകത്വമാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ആത്മാവിന്റെ അനുഭവം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്, താൻ ആത്മാവിന് വേറെയാണെന്നുള്ള തോന്നുന്നത്. നിങ്ങൾ വേറെ ആയിട്ടില്ല, വാസ്തവത്തില് വേറെയായി എന്നുള്ള തോന്നൽ മാത്രമാണ് ഉള്ളത്. എന്നിട്ട് ഞാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ് എന്ന് പറയുന്നു. ഞാൻ മനസ്സാണ്, ഞാൻ ജീവനാണ്, ഞാൻ ശരീരമാണ്, ഞാൻ എന്നെ വിദ്യത്തെ ഇന്ന ആളാണ്, മനുഷ്യനാണ്, പുരുഷനാണ്, ഇങ്ങനെ ഒരു നൂറായിരം പിന്നെ ആ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആ അനുമാനങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ആത്മാനുഭവം നഷ്ടപ്പെടാൻ കാരണം. വാസ്തവത്തിൽ നിങ്ങൾ ഒരിക്കലും ആത്മാവ് എല്ലാവരും കൊണ്ട് ആയിട്ടില്ല, അല്ലാതെ കൊണ്ട് ആവാനില്ല. കാരണം ആത്മാവിന് അന്യമായിട്ട് മറ്റൊരു വസ്തുവില്ല എന്നെനിക്ക്. ആത്മാവ് അല്ലാതെ ഇതിന് എന്താവും, താനെന്നൊരു വ്യക്തി ഉണ്ടെന്നെത്തോളും, ആ വ്യക്തി ഉണ്ടെന്ന് ബോധിക്കുന്നിടത്തോളം കാലം താൻ ആത്മാവ് മാത്രം, എന്നോട് വേറെ യാതൊന്നും അല്ലാന്നത്ത. അങ്ങനെ അല്ല എന്നുള്ള തോന്നല് ആത്മീയതരങ്ങളായിരിക്കുന്ന വസ്തുക്കളുണ്ടെന്നും അവ സത്യമാണ് എന്നുള്ളതായ വിശ്വാസത്തിൽ ഈ പരമാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ എല്ലാ വസ്തുക്കളുടെയും അനുഭവം അങ്ങനെ തന്നെയാണ്. ഇനി അതിൽ ചിരകാല പരിചയം വരുവായിട്ട് അവ തന്നെ പറയുകയാണെന്നും അവയെ അനുഭവിക്കുമ്പോഴേ തനിക്ക് കൃതാർത്ഥത വരുള്ളൂ എന്നുള്ള തോന്നലാണ് എന്നൊക്കെ. ഈ വാസ്തവത്തിൽ അനുഭവം എന്നുള്ളത് തന്നെ ഈ മനസ്സിന്റെ കല്പനയല്ലാതെ പരമാർത്ഥമല്ല എന്നൊക്കെ. രക്ഷക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ വിചാരിച്ചോളൂ, ഈ പഴയ ആഹാര പദാർത്ഥങ്ങളുടെ പേര് കേട്ടു, അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ കണ്ടു വിചാരിച്ചു, അതുകൊണ്ട് മാറി വഹിച്ചു മാറില്ല. അവ എപ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്, അത് കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. കഴിച്ചേച്ച ആ പദാർത്ഥം തന്നെ ഒന്നാകും. അപ്പോഴല്ലേ അല്പമാർഗം ഉണ്ടാകുന്നുള്ളൂ. എല്ലാ അനുഭവവും ഇതുപോലെ തന്നെയാണ്. അന്യപദാർത്ഥങ്ങളുടെ തടസ്സം കൊണ്ടാണ് ഒന്നിനും ചേരാൻ തടസ്സപ്പെട്ടു. ആത്മാവാണ് താൻ ബോധിക്കാൻ തടസ്സം. ആത്മീയതരങ്ങളായിരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബന്ധം, ആത്മീയതരങ്ങളായുള്ള വസ്തുക്കളെയാണ് പൊതുവെ അനാത്മാർഗം എന്ന് പറയുന്നത്. ആ അനാത്മാർഗം വാസ്തവത്തിൽ ഇല്ലാത്തവയാണ്. ആത്മാവ് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇതിനാത്മാവ് ഉണ്ടായിട്ടില്ല ഇതാണ് പരമാർത്ഥം. പക്ഷേ ഉണ്ടായി എന്നുള്ള തോന്നലാണ്. സ്വർണം കൊണ്ട് മോതിരം ഉണ്ടാക്കി നിൽക്കുള്ളൂ. മോതിരം എന്നുള്ളൊരു വസ്തു ഇല്ല, സ്വർണത്തെ തന്നെയാണ് മോതിരമായിട്ട് കാണുന്നത്. ഇനി അപ്പോ മോതിരമായി കാണുമ്പോ സ്വർണത്തെ മരണത്തെ ഇത് മോതിരാണ് മോതിരാണ് എന്ന് പറയുന്നത്. ഈ വാസ്തവത്തിൽ സ്വർണം തന്നെയാണ്. സ്വർണമാണ് എന്നുള്ള ബോധം ഉണ്ടാകാതിരിക്കും കാലത്തോളം നേരത്തെ സ്വർണത്തെ കാണാൻ കഴിയില്ല, ഈ മോതിരത്തെ മാത്രമേ കാണാൻ കഴിയൂ. അതുപോലെ സ്വർണമാണെന്ന് ബോധിച്ചാൽ മോതിരത്തെയും കാണുന്നില്ല. അപ്പൊ മോതിരത്തിന്റെ അനുഭവം മേലക്കും ഉണ്ടാവുന്നില്ല. അപ്പോ സ്വർണത്തിന്റെയും മോതിരത്തിന്റെയും ഈ അനുഭവം എവിടുന്നുണ്ടാവുന്നു, മനസ്സിന്റെ വൃത്തിയാണ് എന്നിട്ട്. ഒരാള് വിളക്ക് കത്തിച്ചിട്ട് വീട്ടിൽ വന്നതായ സമയത്ത് തീരില്ല, ഒരു വൃത്തിയില്ല.

0: വരച്ചു വിട്ട് പോയി കുറച്ച് ടീ വാങ്ങിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് വിളക്ക് കൊണ്ട് പോവാനല്ലേ ടീ വാങ്ങാനായിട്ട്. ഈ വിളക്ക് അതിന് ഇരുന്നിട്ടും ഇരുന്ന് കത്തിച്ചെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തെ ചോദിച്ചില്ലാന്ന്. അഗ്നി ഒന്നേ ഉള്ളൂ, ഇത് അഗ്നിയാണ്, എന്ന് ടീയാണ്, ഇനി വേറെ ഒരു ടീ ആവശ്യമില്ല എന്ന് തോന്നാടങ്ങട്ട് ആ വിളക്കും കത്തിച്ചിട്ട് എഴുത്തത്ത് ഇങ്ങനെ പോവാൻ വേണ്ടിയത് വിളക്ക് കത്തിച്ച് പോവാണ് ടീ വാങ്ങാൻ വേണ്ടിയിട്ട് എന്നട്ടാ. ഇതെങ്ങനെയാണോ ഇതുപോലെയാണ് ദൃശ്യവസ്തുക്കളെ അന്വേഷിച്ച് നടക്കുന്നത്. ദൃഷ്ടാവായിരിക്കുന്ന താൻ തന്നെ ഈ വാസ്തവത്തിൽ ആ അനുഭവിച്ച രൂപമാണ് എന്നർത്ഥം. തന്നെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോ ഇന്നലെ യഥാഭൂതത്തിൽ തന്നെ നിങ്ങളെ വാസ്തവത്തിൽ വസ്തുത്വ രൂപത്തെ അറിയുമ്പോൾ മനസ്സിന്റെ വൃത്തികൾ അടങ്ങുന്നു. വൃത്തികൾ അടങ്ങിയാലേ അത് അറിയുള്ളൂ. മനസ്സിന്റെ വൃത്തികൾ അടങ്ങിയാൽ ദേശപ്പോൾ ദാഹം, സുഖം, ദുഃഖം, രാഗം, ദോഷം, ഭയം, ക്രോധം ഇത്യാദി ആ ഭാവങ്ങളെല്ലാം ഇല്ലാതെങ്കിലായിരുന്നു. പിന്നെ എന്തിന്റെ അനുഭവം ഉണ്ടാവുക? ആത്മാനുഭവം ഇല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ആത്മാനുഭവത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ അനാത്മ സംബന്ധങ്ങളാണ്. അനാത്മവസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിരിക്കില്ല, എന്നിട്ടും അവരുണ്ടായി എന്നും അവ സത്യമാണോ എന്നുള്ളതായി വിശ്വാസമാണ് കാര്യം. ഇത് ബ്രഹ്മ അനുസന്ധാനം കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മ ഉപാസനം കൊണ്ട് ഇല്ലാതെ ഉണ്ടായിരിക്കുന്നു. ആ ബ്രഹ്മോപാസനം ചെയ്യുന്നു എന്ന് വന്നാൽ തന്നിലുള്ള ബോധം ചിന്തിച്ചതറി ഇന്ദ്രിയാദി ദ്വാരങ്ങൾ കൂടെ പുറമേക്കൊക്കെ പോകുന്നതിനെ തടയണം. അപ്പോ യമനിയമങ്ങളെ കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെ തടഞ്ഞ് ആ അന്തർമുഖത്ത് അല്ല അന്തർഭാഗത്ത് കേന്ദ്രീകരിക്കണം. എങ്കിലേ ബ്രഹ്മോപാസന ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യാറില്ല സാധാരണ ആളുകൾ. അവർക്കത് നിത്യപരിചയം ഇല്ലാത്തത് കൊണ്ട് സാധിക്കാറുമില്ല എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മോപാസനമോ ഉപാസനത്തിന്റെ ഫലമായിട്ട് ആ അദ്വൈത അനുഭവമോ ചെയ്യാത്തത്. അതിന് കാരണം ഇതാണ്. നാനാ ചിത്ര ഘടോദരസ്ഥിത മഹാദീപ പ്രഭാവാസനം അനേകം ചിത്രങ്ങളുള്ള ദ്വാരങ്ങളുള്ളതായ കുളത്തിന്റെ ഉള്ളിൽ വെച്ചതായ ഒരു വിളക്കിന്റെ പ്രകാശം എങ്ങനെയാണോ എല്ലാ ദ്വാരങ്ങൾ കൂടിയും ഈ പുറമേക്ക് പോകുന്നതായതുപോലെ ഇന്ദ്രിയങ്ങളെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഇവയിൽ കൂടെ പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ബോധത്തെയാണ് ഇന്നലെ അവിദ്യ എന്ന് പറയുന്നത്. അത് തന്നെ ആ ദ്വാരങ്ങളെ കടന്ന് ഇന്ദ്രിയ മനോബുദ്ധികളെ കടന്ന് അന്തർമുഖമാക്കി തീർക്കുമ്പോൾ അത് കേന്ദ്രീകരിക്കുന്നു. കേന്ദ്രീകരിച്ച് നിരുപാധികമായിരിക്കുന്ന ആ ജ്ഞാനത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. ഈ വിദ്യ കൊണ്ടാണ് ആത്മാവിനെ അറിയാൻ സാധിക്കുക. അവിദ്യയാണ് ആത്മാവിനെ അറിയാനുള്ള ഉപകരണം എന്നുള്ളത്. അവിദ്യയാണ് വിഷയങ്ങളെ അറിയാനുള്ള ഉപകരണം. വിഷയങ്ങളും അവിദ്യയും ഇല്ലാത്തതാണ്. ആത്മാവും ജ്ഞാനവും അല്ലെങ്കിൽ വിദ്യയും സത്യമാണ്. ഇല്ലാത്തതാണെങ്കിലും സത്യമായിരിക്കുന്ന ആത്മാവിനും വിദ്യയ്ക്കും മറവായിരിക്കുന്നു അവിദ്യാകാര്യങ്ങളാകുന്ന വിഷയങ്ങളും അവിദ്യാസ്വരൂപമായിരിക്കുന്ന ബോധവും. ഈ സമ്പ്രദായത്തിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ അജ്ഞാനമാണ് ദുർഗ്ദൃശ്യങ്ങളൊക്കെ ദ്വൈതം കൽപ്പിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കാൻ കാരണം എന്നത്. ഏതുവരെ ആ അജ്ഞാനം നിലനിൽക്കുന്നു പറഞ്ഞില്ലേ? അപ്പോ തീവ്രമായുള്ള ജ്ഞാന പ്രക്രിയ ചെയ്യണം. ജ്ഞാനം ചെയ്യാനുള്ള തടസ്സം ഇതാണ്. ഈ ബോധം ചിന്തിച്ചെറിയ പോയിരിക്കുന്നു നാനാഭാഗങ്ങളിലേക്ക് ഇതാണ് എന്നൊക്കെ കാരണം. അപ്പൊ അതിനെ മൂഢന്മാരായിരിക്കുന്ന ആളുകളാണ് ഇത് സത്യമാണ് എന്ന് പറയുക. പരമാർത്ഥ ബോധമുള്ളവരെ സത്യത്തെ അറിഞ്ഞ ഒരാള് ഒരിക്കലും ഈ അനാത്മ വസ്തുക്കളെ സത്യമായിട്ട് ബോധത്തെ അംഗീകരിക്കുകയോ ചെയ്യാറില്ല. അനാത്മ വസ്തുക്കൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എങ്കിലും ഉണ്ടായി ബോധിക്കുമ്പോ സാധാരണ ഇതിന്റെ ഈ തത്വസംഹിതയുടെ തന്നെ പ്രതിരൂപമായി കൽപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. ഇപ്പൊ ക്ഷേത്ര ദർശനമൊക്കെ നമ്മൾ ചെയ്യുന്നു. ഈ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു അന്തരമായിരിക്കുന്ന ആത്മചൈതന്യം. ആ പഞ്ചകോശങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിലുള്ളതായ അഞ്ച് പരിധികള്. അതായത് ആ പ്രാകാരം പിന്നെ വലിയ വട്ടം, പ്രാകാരം വലിയ വട്ടം, അടക്കമാടം, ചെറ്റമ്പലം, പ്രാസാവം ചെയ്യുന്നു. ഇങ്ങനെ അഞ്ച് പരിധികളെ ക്ഷേത്രത്തിൽ കാണാം. മതിലിനെയാണ് പ്രാകാരം എന്ന് പറയുന്നത്. പിന്നെ മതിൽ കഴിഞ്ഞാൽ ഉള്ളിൽ ചേർന്ന പിന്നെ മതിലകം. ആ മതിലകത്ത് പുറമെ ക്ഷേത്രത്തിന് പുറത്ത് വെലിക്കിലുകൾ വെക്കുന്ന സ്ഥാനങ്ങൾ. ആ വെലിക്കിലുകൾ വെക്കുന്ന സ്ഥാനത്തിനെയാണ് വലിയ വട്ടം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലാണ് വിളക്ക് മാറെന്ന് പറഞ്ഞത്. അതിന്റെ ഉള്ളിലാണ് ചിറ്റമ്പലം. ചിറ്റമ്പലത്തിന്റെ ഉള്ളിലാണ് പ്രാർത്ഥന. ഈ അഞ്ച് പരിധികളാൽ മറയപ്പെട്ടിരിക്കുന്നവയാണ്. അമ്പലത്തിന്റെ പുറത്തു പോയാണെങ്കിൽ രേവനയെ രക്ഷിക്കാൻ കഴിയുമോ? കഴിയില്ല. എന്താ കാരണം? ഈ അഞ്ച് പരിധികളെ കൊണ്ടാണ് നിങ്ങൾക്ക് രേവനയെ രക്ഷിക്കാൻ വേണ്ടത്. എന്നാ ഇതിനെ ഈ അഞ്ച് പരിധികളെ ഒക്കെ പൊളിച്ചു കളഞ്ഞൂടെ. ശിവലിംഗം മാത്രം പോലെ ചോദിച്ചാൽ ആ ശിവലിംഗത്തെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഈ അഞ്ച് പരിധികളെയും കഴിഞ്ഞാൽ ഒന്നിനോടും ബന്ധപ്പെടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു ശ്രീകോവിന്. അതായത് ദേവപ്രാസാദം എന്ന് പറഞ്ഞിട്ട് അതിലാണ് ആത്മാവിന്റെ അല്ലെങ്കിൽ നിമിഷത്തിന്റെ അർത്ഥം. അങ്ങനെ ശ്രീകുലത്തിന്റെ ഉള്ളിലുള്ളതായി ദേവനെ കാണാനാണ് നിങ്ങൾ പോകുന്നത് എന്നർത്ഥം. ആ ദേവൻ അവിടെ ശ്രീകുല പിന്നെ ഒന്നിനോടും ബന്ധപ്പെടാതെ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, അത് ഹൃദയമാണ്. ആ ഹൃദയാന്തരമാണ് ആത്മാവ് എന്നർത്ഥം. ഞാനും ഒരണിയാൻ മഹത്വവും അണിയാൻ ആത്മാർത്ഥ ഗന്ധവും ഗുഹായ ഇവിടെ ഗുഹ എന്ന് പറഞ്ഞത് ഗുഹ എന്ന് പറഞ്ഞത് ഹൃദയഗുഹയിലാണ് വർത്തിക്കുന്നത്. അണുവിൽ വെച്ച അണുവായി മഹത്വ വെച്ച മഹത്തായി ഇരിക്കുന്ന ആത്മാവ് ഹൃദയഗുഹയിൽ എല്ലാവർക്കും വർത്തിക്കുന്നു. ആ ഹൃദയഗുഹയെയാണ് ശ്രീകോകലായിട്ട് കത്തിച്ചത് എന്നർത്ഥം. ഈ അതിന്റെ ഉള്ളിൽ ഇരിട്ടാണ്. ഇപ്പോ ഈ 10 ലക്ഷം ഉറുപ്പ് ചെലവാക്കിയത് അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്നാലും ശ്രീകോകളിൽ ചെറുതായി. അപ്പൊ അമ്പലത്തിൽ കഴിഞ്ഞാൽ ഗോപുരത്തിന്റെ വാതിൽ നോക്കാം, നല്ല ആനവാതിലായിരിക്കും, ആനയ്ക്ക് കടക്കാൻ സാധിക്കും ഗോപുരത്തിലൂടെ. ശ്രീകോവിലെത്തുമ്പോൾ ചെറിയ വാതിലാണ്, ഒരു ഇരുന്ന വാതിലാണ്, കുഞ്ഞു കടക്കണം അകത്തേക്ക്, അത് ഉയരം ഉണ്ടാവില്ല, കുഞ്ഞു കടക്കണം. പിന്നെ കാറ്റ് പരിശോധിക്കില്ല, ഈ ചെറിയ ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ എന്ന് കാണണം. പിന്നെ എന്താ അതിനുള്ളത്, അതാണ് ഹൃദയത്തിന്റെ സ്വഭാവം. പിന്നെ അത് കാരണത്താൽ അവിടെ ഉള്ളിലുള്ളതായ ദേവനീയതായ വെളിമത്തെ നിങ്ങൾക്ക് കണ്ടുകൊള്ളാൻ പറ്റില്ല, കാരണം ഇരുട്ടാണ്. ഇപ്പോ ഇരുട്ട് ഞാൻ പറയപ്പെട്ടിരുന്നു, ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ നടയിലെത്തി, എന്താണ് തിരുമുമ്പിലെത്തി വിചാരിച്ചോളൂ, എന്നാലും ദേവനെ കാണാൻ കഴിഞ്ഞ അകത്തിയിട്ടില്ല. അപ്പോൾ വഴക്ക് വെക്കണം നടത്തും അദ്ദേഹത്തെ അടുത്തെത്തി നിങ്ങളുടെ ബോധം വന്നാലും ഹൃദയാന്തമർത്തിയായിരിക്കുന്ന ആത്മാവിനെ അറിയാറില്ല. എന്തുകൊണ്ട്? അവിദ്യാതമത്തിനാണ് നമ്മൾ ആ അവിദ്യാതമത്തിനെയാണ് ശ്രീകുലിനുള്ള ഇരുട്ടായിട്ട് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഇരുട്ടിനെയാണ് അവിദ്യാതമത്തായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ എന്ത് വേണം? വിദ്യാപ്രകാശം വേണം, അതിലൂടെ വേണം ദേവനെ കാണാൻ. വിദ്യാപ്രകാശം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇനി അപ്പൊ വിളക്ക് വെക്കണം, കത്തിച്ച വിളക്കിൽ കൂടിയാണ് ശ്രീകുലിനുള്ളതായ ദേവനെ കാണുന്നത്. വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ പോകുമ്പോ ദേവനെ കാണാൻ വേണ്ടി പോകുന്ന ആളെ ചെയ്യുന്നു, എണ്ണയോ നെയ്യോ കർപ്പൂരോ കൊണ്ടുപോകുന്നു, എണ്ണയോ നെയ്യോ വെച്ചിട്ട് വിളക്ക് വെക്കുന്നു, അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുന്നു. ഇതാണ് മൂന്നർത്ഥം. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് തിരുവനന്തപുരത്ത് അവിടെ വളരെ ദീർഘമായിട്ടിരിക്കുന്നു. കാരണത്താൽ മൂന്ന് നടയും ആ ദേവന്റെ വിഗ്രഹം മുഴുവൻ കാണാൻ വേണ്ടി മൂന്ന് വിക്കൽ കൂടെ നോക്കണം. ആ മൂന്ന് വിക്കലും കർപ്പൂരം കാലിച്ചിട്ട് പിന്നെ കത്തിച്ച് കാണിച്ചായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ന പ്രശ്നമില്ലാണ്. അപ്പൊ ആ കർപ്പൂരം അല്ലെങ്കിൽ ഈ വിളക്ക് ദീപം എന്താണ്? ചെന്നാൽ വിദ്യാപ്രകാശമാണ്. ആ വിദ്യ പ്രയത്നിച്ചുണ്ടാക്കിയതാണ്, സ്വഭാവനെ ഉള്ളതാണെങ്കിൽ കൂടിയും അപ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിദ്യയാൽ മറയപ്പെട്ടിരിക്കുന്നു. അപ്പോ അതാണ് പറഞ്ഞത്, മഹാചിത്രഘടോദരത്തിന്റെ മഹാദീപപ്രഭാവാർത്ഥം. ഈ പുറമേക്കുള്ളതായ ദ്വാരങ്ങളെ അടയ്ക്കാത്തത് കൊണ്ട് അകത്തുള്ളതായ ദീപപ്രകാശം മുഴുവൻ എങ്ങനെയാണോ ദ്വാരങ്ങളും കൂടെ പുറമേക്ക് പോകുന്നത്, ഇതുപോലെ അകത്തുള്ള ആത്മപ്രകാശം ഇന്ദ്രിയ മനോദ്വാരങ്ങളിൽ കൂടെ വെളിയേറി പുറത്തുള്ളതായ ഈ നാനാ നാമരൂപം കല്പിതങ്ങളായുള്ള നാമരൂപങ്ങളെ സത്യബുദ്ധിയോടുകൂടി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിദ്യാജ്ഞാനം എന്ന് ഇന്നലെ പറഞ്ഞത്. അപ്പൊ അത് വിദ്യാസ്വരൂപമാക്കി തീർക്കുമ്പോഴേ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ട അവിദ്യാതമത്തിൽ മുങ്ങിയിരിക്കുന്ന ദേവനെ അഥവാ ആത്മാവിനെ സത്യം. ഇനി ഏതാണ് ഈ രോഗം കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ മാങ്ങ എഴുതി കാണിച്ചു, കുട്ടികൾ വായിക്കാൻ പറഞ്ഞു, അച്ഛനെ പഠിക്കുന്നുള്ളു. മാങ്ങ എഴുതി കാണിച്ചു, കുട്ടിക്ക് അതറിയില്ല. മാങ്ങുള്ള അച്ഛനും ശരിക്കും മനസ്സിലായില്ല, അതിന് കുട്ടി വായിക്കാനും അറിയില്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ മറന്നു. ഇതെന്താ വായിക്കാന്ന് പറയുമ്പോ അറിയില്ല. അപ്പൊ അറിയിപ്പിക്കാൻ വേണ്ടി മാങ്ങ ചിത്രം വായിച്ചു. ഇതെന്താ? അത് മാങ്ങിയാട്ട ബുദ്ധി അടഞ്ഞാ എഴുതിയിരിക്കുന്ന. ഇതുപോലെ അറിയാത്തതായ ആത്മസ്വരൂപത്തിന്റെ ചിത്രം വരച്ച് കാണിക്കുകയാണ് ഈ അമ്പലം കൊണ്ട് ചിത്രം. അപ്പോ അച്ഛനെ നോക്കി വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ചിത്രം കണ്ടാൽ അറിയുമല്ലോ. ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് ഇന്ന് സേവനെ തൊഴാനായി പോകുന്നു, ഈശ്വരം ആശ്രയിച്ചാൽ പോയി ആ നടയിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കണ്ണടഞ്ഞു പോകും. വേണമെന്ന് വിചാരിച്ചിട്ടല്ല, തന്നെത്താനേ കണ്ണടഞ്ഞു പോകുന്നു. എന്താ അറിയാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ ആത്മാവിന്റെ പ്രചോദനമല്ല, അവിടെയല്ല, ഇവിടെയാണ് കാണാനുള്ളത് എന്നൊക്കെ. പുറത്തല്ല, അകത്താണ് കാണാനുള്ളത് എന്നുള്ള പ്രചോദനമാണ് കാണിക്കുന്നത് എന്നൊക്കെ. അപ്പൊ അന്തർമുഖമായി ചെയ്യണം ബോധം, നിരുപാധികമായി ചെയ്യണം. നിരുപാധികവും അന്തർമുഖവും അദ്വൈതവുമായിരിക്കുന്ന ബോധം കൊണ്ടാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കുക. അങ്ങനെ ആക്കി തീർക്കുന്നില്ല ബോധത്തെ എന്നുള്ളത് കൊണ്ടാണ് ആത്മോപാസനം സാധിക്കാതിരിക്കുന്നത്. ആത്മവിചാരം ചെയ്ത ആത്മവിചാരം ചെയ്യുന്ന ഒരാൾക്ക് അത് ചെറുതായിട്ട് മാറുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അമ്പലത്തിൽ പോയാലും കണ്ണടച്ചു, നിങ്ങൾ കണ്ണടച്ചെന്ന് വരുമ്പോ ബോധം ഉദ്ധരിക്കും. ഉദ്ധരിച്ച് പോവാൻ വേണ്ടിയാണ് കണ്ണടക്കുന്നത്. എന്നാ ഇമാരി ജനിക്കുന്ന സമയത്ത് കണ്ണടച്ചു, എന്റെ മനസ്സിലൊന്നും വിചാരിക്കരുത്, കണ്ണടക്കണം, ഉച്ചത്തിൽ ഇരിക്കണം. ഇതിനെ ഉച്ചത്തിൽ ജനിക്കുന്നത് പുറമെയുള്ള ആളുടെ ശബ്ദങ്ങളും കേൾക്കാതിരിക്കാം. അപ്പൊ പുറമെയുള്ളവരെയൊന്നും കേൾക്കാറുണ്ട്, ഈ തന്റെ ചുറ്റുപാടുള്ളവരെ അറിയാറുണ്ട്. ബോധത്തെ അന്തർമുഖവും ഏകാന്തവുമാണ് ചേർക്കുന്നത്. ഇതാണ് വിദ്യാർത്ഥികൾ. അങ്ങനെ ഇപ്പോൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഏകാന്ത സ്ഥലത്ത് പോയി ഇരിക്കണം, അവിടെ ശബ്ദങ്ങളൊന്നും കേൾക്കരുത്, ഇനി വാതിലൊക്കെ അടയ്ക്കണം, ജനലും വാതിലും ഒക്കെ അടയ്ക്കണം, പുറമെയുള്ളതൊന്നും കാണരുത്, ഇനി കണ്ണടയ്ക്കണം, എല്ലാ ഇന്ദ്രിയങ്ങളെയും അന്തർമുഖങ്ങളാക്കി തീർക്കണം. ക്രമത്തിൽ ബോധം ഒരു പ്രകാരത്തിനും പുറത്തു വരാൻ സമ്മതിക്കാറുണ്ട് അന്തർമുഖം. എന്നിട്ടാണ് ധ്യാന പ്രക്രിയ ചെയ്യാൻ പറയുന്നത് എന്നർത്ഥം. അത് എന്തിനു വേണ്ടിയാണ്? ഈ അവിദ്യ വിദ്യാഭ്യാസം സമിച്ച വിദ്യയാവാത്തത് കൊണ്ടാണ് ആത്മാവാസനം ചെയ്യാൻ കഴിയാത്തത്. ആത്മവാസനം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ദൃദൃശ്യങ്ങൾ അല്ലെങ്കിൽ അധ്യാരോപ അധിഷ്ഠാനങ്ങൾ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യങ്ങൾ. അത് ഒന്നാണെന്ന് ബോധ്യമെന്നും അനുഭവം എന്ന് ചോദിച്ചു അദ്വൈതം സിദ്ധമായി. ദ്വൈതം നഷ്ടപ്പെടുന്ന സമയം ദ്വൈതഭാവം നീങ്ങിയിട്ട് അദ്വൈതവും സത്താമാത്രവുമായിരിക്കുന്ന ഭാവം സ്വയം പ്രകാശിക്കാനിടയായി തീരുന്നു എന്നർത്ഥം. അപ്പൊ ഇത് തന്നെ തന്നെയുള്ളതാണ്, മറ്റൊന്നിൽ കൂടെ സാധിക്കേണ്ടതല്ല. താൻ തന്നെ അതിന് പാകപ്പുര മാത്രമേ നിങ്ങൾക്ക് വേറൊന്നും ഉണ്ടാകുന്ന ബുദ്ധി മനഃപ്രാണാൻ ജനാനാം അത്രപ്പം മാത്രാർത്ഥം ഭവാർത്ഥം ആത്മനെ അകൽപ്പനായിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രകടനമുണ്ട് അവസാനത്തിന്. അപ്പോ വേദങ്ങളുടെ വേദങ്ങളാൽ ധ്യാനം ചെയ്യപ്പെട്ടതാണെന്നാണ് അതിന്റെ അർത്ഥം. വേദങ്ങളൊക്കെ ഭഗവാനെ കുറിച്ചതാണെന്ന് പറയും. വേദങ്ങളെന്നല്ല അതിന്റെ അർത്ഥം. പരിച്ഛിന്ന ബോധങ്ങൾ നടത്താം. പരിച്ഛിന്ന ബോധങ്ങളാണ് ഇന്ദ്രിയങ്ങൾ കണ്ണിനും മുട്ടശ്ശേരിയും ആവാത്തത്. അപ്പൊ കണ്ണിൽ ബോധമുണ്ട്, അറിവുണ്ട്, പൂർണ്ണമാണോ അല്ല, രൂപത്തെ അറിയാൻ മാത്രമേ പറ്റൂ, അതാണ് പരിച്ഛിന്നത എന്ന് പറഞ്ഞത്. ശരിയിൽ അറിവുണ്ട്, പക്ഷെ എല്ലാത്തിനെയും അറിയാൻ പറ്റില്ല, ശബ്ദത്തെ മാത്രമേ അറിയാൻ പറ്റൂ. നാവിൽ അറിവുണ്ട്, എല്ലാത്തിനെയും അറിയാൻ പറ്റില്ല, രസത്തെയാണ്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലുമുള്ള അറിവ് പരിച്ഛിന്നങ്ങളാണ്. പരിച്ഛിന്നങ്ങളായിരിക്കുന്ന ബോധം കൊണ്ട് ഈ ബോധങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് അതിൽ കൊടുക്കുന്നത്. അപ്പോ ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് ഈശ്വരനെ എങ്ങനെ അറിയാന്ന് അതിന് മറുപടി പറഞ്ഞത്. ഇന്ദ്രിയ മനോബുദ്ധികള് ഈശ്വരനെ അറിയാനുള്ള ഉപകരണങ്ങളല്ല, അതുകൊണ്ട് അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് ബുദ്ധിത്താണ്. എത്ര കാലം പരിശ്രമിച്ചാലും ആവില്ല. ബുദ്ധീന്ദ്രിയ മനപ്രാണാം ജനാനാം അസജ പ്രഭു പ്രഭു ബുദ്ധി ഇന്ദ്രിയങ്ങളെ മനസ്സ് പ്രാണൻ ഇതാണ് ഈശ്വരൻ ഈ ജീവന് കൊടുത്തിട്ടുള്ളതായ വിഭൂതികൾ എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളെ കൊണ്ടാണല്ലോ എന്തും സാധിക്കുന്നത് എന്നൊരാള്. അങ്ങനെ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളെ കൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരത്തെ ആത്മസാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുന്ന സാധാരണ ആളുകളെ. പക്ഷേ അതുകൊണ്ട് സാധിക്കുകയാവോ അതെങ്ങനെയാണ് വേണ്ടത് എന്നർത്ഥം. ഈ മാത്രാർത്ഥന്റെ ഭവാർത്ഥം ചാ മാത്രാർത്ഥം ചാൽ വിജയങ്ങളെ അനുഭവിക്കാൻ ഭവാർത്ഥം എന്ന് പറഞ്ഞ സംസാരത്തെ നിലനിർത്താൻ ആത്മനെ അകൽപ്പനായിട്ട് ആത്മാവിനർത്ഥം. അപ്പോ വിജയങ്ങളെ അനുഭവിക്കാനും സംസാരത്തെ നിലനിർത്താനും ആത്മാവിനെ മറക്കാനുമുള്ള ഉപകരണങ്ങളാണ് ഇന്ദ്രിയ മനോബുദ്ധിപ്രാണികൾ. അതായത് ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളല്ല. അപ്പോ അങ്ങനെയുള്ള ഉപകരണങ്ങളെ കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളത് ഈ ആത്മത്തിൽ പ്രയോജനപരമല്ല. എത്ര കാലം പ്രവർത്തിച്ചാലും സാക്ഷാത്കാര അനുഭൂതി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളെ അടക്കലാണ് ആത്മസാക്ഷാത്കാരത്തിന് ആവശ്യം. അവയെ അടക്കിയാലാണ് ആദിത്യ വിദ്യയായിട്ട് മാറുക. വിദ്യയാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ളതായ ഉപകരണം. അതുകൊണ്ട് ആ വിദ്യയെ വിദ്യയാക്കി മാറ്റാത്തത് കൊണ്ടാണ് സാധാരണ ആളുകൾക്ക് ആത്മോപാസനം ചെയ്യാൻ കഴിയാത്തത്. ആ ആത്മോപാസനം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ആത്മാവിനെ അറിയാത്തത്. അറിയാത്തത് കൊണ്ടാണ് ദ്വൈതം സത്യമല്ല എന്ന് ബോധിച്ചിട്ട് ആ അദ്വൈതത്തെ എല്ലാത്തിനും കാണാനുള്ളതായ കഴിവുണ്ടാകാത്തത്. അപ്പോ അധ്യാരോപാധിഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ആ ദൃദൃശ്യ ഭാവങ്ങളും ത്രിപുടി ഭാവങ്ങളും എല്ലാം ഏകവും അതീതവുമായിരിക്കുന്ന ആത്മാവിന്റെ തന്നെ ഉദരങ്ങളല്ലാതെ വേറൊന്നുമല്ല. ബോധ്യാവും എപ്പോ അദ്വൈത സാക്ഷാത്കാരം ഉണ്ടാവുമ്പോൾ ആ സാക്ഷാത്കാരം ആത്മോപാസനം കൊണ്ടുണ്ടാവും. ആ ആത്മോപാസനത്തിന് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങൾ അടങ്ങണം. അതടങ്ങാൻ ഈ മുനിമാളികളാകുന്ന അധ്യാസം വേണം, കവത്തോ അല്ലെങ്കിൽ ഭക്തിയുടെ വളർച്ചയോ അതാണ് ഞാൻ വൈരാഗ്യങ്ങളുമെന്ന് പറഞ്ഞത്. അപ്പോ ഈശ്വര ശരണാഗതി ഇഷ്ടവെല്ലാം വാങ്ങിക്കുന്ന ഭക്തിയോടുകൂടിയ ഈശ്വര ഉപാസനവും ഭക്തിയുടെ ഉദ്ദീപനവും അതുപോലെ തന്നെ ഇഷ്ടങ്ങളാകുന്ന ഈ രോഗങ്ങളിലുള്ളതായ പദാർത്ഥങ്ങളിൽ നിന്നുള്ള ഭക്തി ഇതൊക്കെ ഉണ്ടാവണം. അപ്പോ ഭക്തി വൈരാഗ്യം തുടങ്ങിയതൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ ഈ ദൈവമനോബുദ്ധി പ്രാണങ്ങൾ അറിഞ്ഞുള്ള ഒരാൾക്ക് അങ്ങനെ അറിയരുത്. ഈ ആത്മോപാസനം സാധിക്കും. ആത്മോപാസനം ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നൊക്കെ. ആത്മോപാസനം ഉണ്ട്, ആത്മസാക്ഷാത്കാരവും സാക്ഷാത്കാരം ഉണ്ട്. ദ്വൈതത്തിന്റെ അഭാവവും അദ്വൈതത്തിന്റെ അദ്വൈതത്തിന്റെ ദേഹം പ്രാണോടി ആത്മാവിന്റെ വിധങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഓരോരുത്തരെ ആത്മബോധമില്ലാത്ത പ്രാകൃതന്മാരായിരിക്കുന്ന ആളുകൾ മനസ്സാണ് ആത്മാവ്, ശരീരമാണ് ആത്മാവ്, ജീവനാണ് ആത്മാവ്, ഇങ്ങനെ പല പ്രകാരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതൊക്കെ അവരുടെ ശരിയായ മൂർത്തത കൊണ്ട് പറയുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ അറിയില്ല. ഈ പറയുന്ന ആളെ ശരീരമാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് പറയില്ലേ പറയുന്ന ആളെ, ആ പറയുന്ന ആളാണ്. ഇന്ദ്രിയങ്ങളാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെന്ന് പറയായിരിക്കുന്നു. മനസ്സാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ മനസ്സിനെന്ന് പറയായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഏതേതിനെ ചൂണ്ടിക്കാണിക്കുന്നുവോ ഇതാണ് ആത്മാവ് ഇതാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുവോ ആ ചൂണ്ടിക്കാണിക്കുന്ന ആള് അവരിൽ നിന്നെല്ലാം വേറെയായിട്ട് ഈ കാരണത്താൽ ആത്മാവ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവർക്കല്ല എന്ന ബോധിക്കാൻ കഴിയും. ദേഹം പ്രാണോട് ഇന്ദ്രിയാഞ്ജലി ജലാമുദ്ധിന്റെ ശൂന്യം വിധവും സ്ത്രീ ബാലാന്തജരോപമാണ മായാശക്തിവിലാസലത്തിന മഹാമ്യാമോഹസംഹാരിണി തസ്മൈ ശ്രീ ഗുരുമൂർത്തയ്യേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയ്യ. ദേഹം പ്രാണോട് ഇന്ദ്രിയാഞ്ജലി ജലാമുദ്ധിന്റെ ശൂന്യമിതു ശരീരത്തെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും ചഞ്ചലയായിരിക്കുന്ന ബുദ്ധിയെയും അവസാനം ശൂന്യത്തെ കൂടി ആത്മാവാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവരും ഒരു പ്രകാരത്തും ശാസ്ത്രജ്ഞന്മാരാണ്, ഒന്നും അറിയാത്തവരാണെന്ന് പറയാൻ പാടില്ല. പക്ഷേ അവരുടെ ശാസ്ത്രം അതുവരെ എത്തിയിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ എന്താണ് മൂത്തന്മാരെന്താ ഈ ശരീരമാത്മാവാന്മാരെ ശരീരമാണ് ആത്മാവ് എന്ന് പറഞ്ഞു. കാരണം ശരീരമില്ലെങ്കിൽ എത്തിക്കൊന്നില്ല. ശരീരം കൊണ്ടാണ് ഞാൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. ഈ നല്ലതും ചീത്തയായുള്ള അനുഭവങ്ങൾ ശരീരത്തിനെ രോഗപ്പെടുത്തിട്ട് അവസരമായിട്ട് എന്നാൽ നമുക്ക് വിഷമമുണ്ട്. ആരോഗ്യത്തോടു കൂടി എന്നാൽ സന്തോഷമുണ്ട്. ഈ ശരീരം കൊണ്ട് എല്ലാ തരത്തിലുള്ളതായ സുഖങ്ങളെയും നമ്മൾ അനുഭവിക്കുന്നു. ശരീരം പോകുമ്പോൾ, അതായത് മരിക്കുമ്പോൾ എല്ലാവരും വിഷമിക്കുന്നു. ശരീരം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നു. ഈ ഒരു കാരണങ്ങളെ കൊണ്ട് ശരീരമാണ് ആത്മാവ് എന്ന് പറയാൻ അങ്ങനെ പറയുന്നുണ്ട്. അവരെ ഒരു പിന്നെ സൂത്രമുണ്ട് അതിലെ ചാർവാക ദർശനത്തിന്റെ നോക്കാം. ചാർവാകവും ഒരു ദർശനമാണ്. സദ്ദർശനങ്ങൾ ആണല്ലോ നമ്മള് നേരത്തെ പറഞ്ഞത്, പ്രസിദ്ധങ്ങളായിരുന്നു തത്വശാസ്ത്രങ്ങൾ. ആ സദ്ദർശനങ്ങളിൽ രണ്ടെണ്ണം കൂടിയുണ്ട്, ചാർവാക ദർശനവും ബൗദ്ധ ദർശനവും കൂടിയുണ്ട്. അപ്പോ അതിൽ രണ്ടും എട്ടാണ് നമ്മുടെ ദർശനങ്ങൾ പറയും. പക്ഷേ ഇത് രണ്ടും ആരും ഉപയോഗിക്കാറില്ല, പരിചയ പഠിപ്പിക്കുകയും ചെയ്യാറില്ല. എന്നൊക്കെ ചാർവാക ദർശനവും അതുപോലെ തന്നെ ബൗദ്ധ ദർശനവും നോക്കാം. ബൗദ്ധ ദർശനം എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരുടെ തത്വശാസ്ത്രം നോക്കാം. അതും ഈ ഹിന്ദുമതത്തിന്റെ തന്നെ അവാന്തര, നമ്മുടെ തത്വശാസ്ത്രത്തിന്റെ തന്നെ അവാന്തര വിഭാഗമാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ തത്വശാസ്ത്രങ്ങളുടെ ഒരു ഭാഗമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ഇനി എവിടെയാണ് ശൂന്യവാദം എന്നൊക്കെ അവസാനം ഇവിടെ ശൂന്യമാണ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് ശൂന്യം എന്ന് പറഞ്ഞാൽ അവർക്കിനെ ഓരോന്നിനെ നിരൂപിച്ച് നിരൂപിച്ച് നിരുന്നതായിട്ട് ഇനി ഒന്നും നിരൂപിക്കാൻ ബാക്കിയില്ലാതെ കൊണ്ടായിരിക്കുന്നു, ഒന്നും ഇല്ലാതെ കൊണ്ടായിരിക്കില്ല. അപ്പൊ ശൂന്യത മാത്രമാണല്ലോ ചേർത്തിക്കുന്നത്, അത് ശൂന്യമാണ് എന്ന് പറയാറുണ്ട് അവിടെ നട്ട. പക്ഷേ ചെറിയ വിശേഷം പറയുന്നത് അല്ലാതെ കൊണ്ട് ആ വസ്തുവസ്തുക്കെ ശരിയാണെന്ന് മറിഞ്ഞിട്ടുള്ളതായ പ്രതിപാദനമല്ല. ഇനി തൽക്കാലം ഇങ്ങനെ പറയുന്നു. ഈ സദ്ദർശനങ്ങളിൽ പോലും ആ വ്യവഹാരമുണ്ട്. സദ്ദർശനങ്ങളിൽ പോകും കർമ്മക പിന്നെ കർമ്മികളായിരിക്കുന്ന ആളുകളെ, കർമ്മന്മാരായിട്ടുള്ള ആളുകളെ, കർമ്മവും ഫലവുമാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ കാരണം. കർമ്മം ഇല്ലെങ്കിൽ ജനനങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവാൻ തോന്നില്ല. ഈ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ജനിച്ചിട്ടുള്ളൂ കർമ്മം കൊണ്ടാണ് ജനിച്ചത്. കർമ്മഫലങ്ങളെ ഭജിക്കാനാണ് ജീവിക്കുന്നത്, കർമ്മഫലം കൊണ്ടാണ് ജനിക്കുന്നത്. അപ്പോ ജഗത്തിന്റെ എല്ലാവിധ ഉൽപ്പത്തിയാദി ഭാവങ്ങൾക്കും കാരണം കർമ്മമാണെന്ന് അവർ സമർപ്പിക്കുന്നത് മാത്രം. പക്ഷേ അത് നിലനിൽക്കില്ല. അങ്ങനെയുള്ള കർമ്മം എവിടെ നിന്നുണ്ടാകുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ ആചരണ സ്വരൂപല്ലേ, ആചരിക്കുന്ന ആള് കർമ്മമല്ലല്ലോ. ആചരിക്കുന്ന ആള് കർമ്മത്തിന് പറയല്ല. ഇനി ഇപ്പൊ കർമ്മം മാത്രമേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തും ഇനിയും ചെല്ലുന്നില്ല. ആചരിക്കുന്നില്ലാന്ന് പറഞ്ഞാലോ കർമ്മം ഉണ്ടാവില്ല. അതുപോലെ നൈയായികന്മാര്, അതായത് പഞ്ചഭൂതവിവേകത്തിലെ തത്വശാസ്ത്രം, അതിനെ നിരൂപിച്ച് പരമാണു വിവേകങ്ങളുടെ സംഘാത വിചാരങ്ങളാണ് ജഗത്തിന്റെ സൃഷ്ടിച്ച സംഹാരങ്ങൾ നിർവഹിക്കുന്നത്. പരിണാമവാദികളാണ് നൈയായികന്മാര്, വൈശേഷികന്മാര്. പരിണാമമാണ്, ഒന്നുമായിട്ട് ഒന്നും ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല. വാസ്തവത്തില് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതായ സ്വഭാവം മാത്രമേ ഉള്ളൂ. ഒന്ന് മറ്റൊന്നായിട്ട് മാറുക, അത് ഭിന്നമായിട്ട് മാറിയിട്ട് മാറുക എന്ന രീതിയിലല്ലാതെ ഉണ്ട്. ഒന്ന് നശിച്ച് ഒന്ന് പുതുതായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നില്ല, പരിണാമം മാത്രമേ ഉള്ളൂ എന്നുള്ള സിദ്ധാന്തത്തോട് കൂടിയവരാണ് മൊത്തം. അപ്പൊ പരിണാമത്തിന് എന്താ ഹേതു ചോദിക്കപ്പെട്ടതായുള്ള കാരണങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു. ഇതുപോലെ മനസ്സിന്റെ വൃത്തികളാണ് പ്രപഞ്ചത്തിന് കാരണം സമർപ്പിക്കുന്നവരാണ് ചോദിക്കുന്നത്. പ്രകൃതിയാണ് കാരണം സ്ഥാനിക്കുന്നവരാണ് സ്ഥാനിക്കുന്നവരെ മൊത്തം. ഇങ്ങനെ ഈ സദ്ദർശനങ്ങളിൽ തന്നെ ജ്ഞാന ദർശനത്തിന് പുറമെയുള്ള ദർശനങ്ങളൊക്കെ പരിശുദ്ധങ്ങളോ പൂർണ്ണങ്ങളോ അല്ല എന്നുള്ള നിലയാണിരിക്കുന്നത്. അപ്പൊ അന്യദർശനങ്ങൾ അങ്ങനെ അവാത്തൊരു അത്ഭുതമില്ലല്ലോ. അപ്പൊ ഈ എട്ട് ദർശനങ്ങളിൽ ജ്ഞാന ദർശനം മാത്രമാണ്. അതിനുശേഷം ഇങ്ങനെ ശാസ്ത്രം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. എങ്ങനെ ഉണ്ടായി ജഗത്ത് എന്നുള്ളതിന് സമർപ്പിക്കുകയാണ് ഇവരോട് ചെയ്യുന്നത് പലതരത്തിലുള്ള വ്യവഹാരങ്ങളിലൂടെ. ഇനി അതേ സമയത്ത് ഈ ഉണ്ടായിട്ടില്ലാത്തതിന് ആ സമർപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഉണ്ടായിട്ടുള്ള ഒന്നിനെ ഈ കാരണം അന്വേഷിക്കുന്നു, ഉണ്ടാകാത്ത ഒന്നിനെ കാരണത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാകാത്ത ഒന്നാണ് ജഗത്തെന്നുള്ളതുകൊണ്ട് ഈ കാരണാന്വേഷണം മിച്ചയാണ് എന്ന് പറഞ്ഞ് ഉള്ളതിനെ അറിയതാണ് വേണ്ടതെന്ന് പറഞ്ഞ് ആ സമർപ്പത്തെ പ്രകാശിപ്പിക്കുന്ന ഒരാണ് ശാസ്ത്രം. ഇങ്ങനെ സന്ദർശനങ്ങളുടെ പിന്നെ ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളെ നോക്കുമ്പോൾ അവയിൽ തന്നെയുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ പിന്നെ വിഭിന്ന ശാസ്ത്രങ്ങളായിരിക്കുമ്പോൾ പറയുന്നുണ്ട്. ദേഹം പ്രാണമോടി ഇന്ദ്രിയാഞ്ജലി ചടാമൂർത്തിന്റെ തുല്യമുണ്ടോ ശരീരമാണ് അവിടുന്ന് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ സമർപ്പിക്കാച്ചാൽ അവരുടെ ഭാഗത്ത് അത്രയേ ഉള്ളൂ. ലോകായികന്മാരും അതുപോലെ തന്നെ ചാർവാകന്മാരും ഇതുപോലെ ചെറിയൊക്കെ പറയുന്നത് പ്രാണനാണെന്ന് പറയുന്നു. അതിന് കുറച്ചുകൂടിയും ഉയർന്നുള്ള പ്രാണവാദികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണെന്ന് പറയുന്നു. ഇന്ദ്രിയവാദികളായിട്ടുള്ള ആളുകൾ ബുദ്ധിയാണെന്ന് പറയുന്നു. ബുദ്ധിവാദികളായിട്ടുള്ള ആളുകൾ ശൂന്യമാണ് എന്ന് പറയുന്നു. ശൂന്യവാദികളായിട്ടുള്ള ആളുകൾ ഇവരാരും വാസ്തവത്തിൽ സത്യത്തെ അറിഞ്ഞില്ല. സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഭിന്ന ഭിന്നങ്ങളായിട്ടുള്ള ഭാവങ്ങളെ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെ സമർപ്പിക്കുന്നത്. സ്ത്രീ ബാല അന്ധ ജഡോപമാ സ്വാമിജി ഭ്രാന്താവൃത്തം മാറിന. സ്ത്രീകള് ബാലന്മാര് അന്ധന്മാര് ജഡന്മാര് തുടങ്ങിയുള്ളവരെ എങ്ങനെയാണ് വാസ്തവത്തിൽ പരമതത്വത്തെ അറിയാൻ കഴിയാത്തവരായിട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ളവരാണ് ഈ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ഇനി പറയപ്പെടുന്നവരാണെങ്കിലും സത്യത്തെ ലേശം പോലും അറിയാതെ അറിയാനുള്ള പരിശ്രമം ചെയ്യാതെ നിന്ന് കണ്ടതിനെ സത്യമായി ബോധിക്കുന്നവരാണ് മക്കള്. അഹമിതി ഭ്രാന്ത ആ വൃത്തം മാറിന. ഞാൻ എന്റെ എന്നുള്ളതായ അഭിമാനത്തെ ഗൾഫരായിട്ട് പറഞ്ഞു അതിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ഇവരുടെ എല്ലാ വാദങ്ങളും മായാശക്തി വിലാസം. അതിനാണ് പരമാർത്ഥമില്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിയാത്തത് കൊണ്ട് അപ്പോഴപ്പോഴും നിത്യാധ്രമം കൊണ്ട് തോന്നപ്പെടുന്നവയാണ് ഈ പറയപ്പെട്ടത്. മായാശക്തി വിലാസ കൽപ്പിത മഹാനിയാമോഹസംഹാരി. അങ്ങനെയുള്ള ഇപ്പോൾ ശാസ്ത്രകാരന്മാരോ ശാസ്ത്രജ്ഞന്മാരോ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് പോലും ഇത്രയധികം പ്രമാദം സംഭവിക്കാന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളുമായിട്ട് സംബന്ധമില്ലാത്ത.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓൾ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
2: സ്വകാര്യ സുഷുപ്തനായിരിക്കുന്ന പുരുഷന്റെ കാര്യത്തിൽപ്പെട്ടിരിക്കുന്ന അസ്തിത്വത്തിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അതിവിടെയുള്ളൂ, അവിടെയില്ല. ആ സുഷുപ്തനായിരിക്കുന്നവൻ അതിൽ നിന്നുകൊണ്ട് അവിടെ ഏകം അദ്വിതീയം അതുകൊണ്ടാവും. ഇതുണ്ടെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. അവിടെ ജ്ഞാനമോ അജ്ഞാനമോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പറയുന്നതിന്റെ താല്പര്യം. എന്താണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതത്തിലെ ബന്ധു അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ജാഗ്രതത്തിലെ ജ്ഞാനവും അജ്ഞാനവും രണ്ടും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് സ്വകാര്യപരിതം അന്യം നാസ്തി, അവിടെ മറ്റൊന്നുമില്ല, ജ്ഞാനാജ്ഞാനങ്ങളൊന്നുമില്ല. ഇത് ഏകം ഏവ, അതുകൊണ്ടാണ് ഏകം ഏവ ഏകോ എന്ന് പറയുക മാത്രമല്ല ഏവ വീണ്ടും സംശയമില്ല. എന്നാലും അതെങ്ങനെ ശരിയാകും? അവിടെ ഒരു അജ്ഞാനം കൂടി വേണ്ടേ? അവിടെ അസ്തിത്വം മാത്രം മതിയോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇതിനൊക്കെ സമാധാനം? ആ ഇതിനൊക്കെ സമാധാനം ഇവിടെയാ കിട്ടേണ്ടത്, അവിടെയല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ശ്രുതി കിട്ടാറുണ്ടോ? കിട്ടാറില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അവിടെ ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ടോ? അതുമില്ല. ഈ ചോദ്യോത്തരങ്ങളുടെയൊക്കെ തലം അതിവിടെ തന്നെയാണ്. ചോദ്യോത്തരവും ഇവിടെ അവസാനിക്കണം. അവിടെയാണെങ്കിലോ അതൊന്നുമില്ല, ഏകമേവ കേവലം സ്വത്ത് മാത്രം. ഇത് തന്നെയാണ് സൃഷ്ടിക്കു മുമ്പുള്ള സൃഷ്ടിക്കു മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വൈഷമ്യം എന്താണ്? ഈ സൃഷ്ടിയിലെ ദീർഘമായ കാലബോധം, സൃഷ്ടി എന്ന് തുടങ്ങിയെന്ന് നമുക്കറിയാം. അത് അനാദിയായ ഒരു കാലപ്രവാഹത്തിൽ എന്നോ സംഭവിച്ചതാണ്. ആ കാലത്തിനൊപ്പം നടന്നു പോകാൻ നമ്മുടെ ബുദ്ധിക്ക് ശേഷിയില്ല, ബുദ്ധിക്ക് കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിക്ക് പരമാവധി കാലത്തെ ഏതുവരെ ഉൾക്കൊള്ളാൻ പറ്റും? എന്തിനാ നമ്മുടെ ജന്മം മുതലുള്ള കാലം പോലും ഉൾക്കൊള്ളാൻ ബുദ്ധിക്ക് കഴിയില്ല, ഏറെക്കുറെ വിസ്മൃതമാണ്. അപ്പോൾ സൃഷ്ടിയുടെ ആദ്യം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, ആർക്ക് സാധ്യം? എന്നാൽ സാധ്യമാണ് എങ്ങനെ? ഈ സുഷുപ്തിക്ക് ശേഷമുള്ള കാലം അത് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നു. അതുകൊണ്ടാണ് സൃഷ്ടി അഗ്രേ സൃഷ്ടിക്ക് മുമ്പെന്നുള്ളതിനെ പറഞ്ഞിട്ടും അതിനെ വിട്ടിട്ട് വീണ്ടും സുഷുപ്തിയിലേക്ക് വരുന്നത്. സുഷുപ്തിക്ക് ശേഷം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാലമാണ്. സുഷുപ്തിക്ക് ശേഷമുള്ള കാലം അതൊരു ചെറിയ കാലയളവാണ്. ആ കാലത്തിന് മുമ്പ് അവിടെ സന് മാത്രം, എന്താണ് ഏകം ഏവ സത്ത് മാത്രം, രണ്ടാമതൊന്നുമില്ല. അത് ചിന്തിച്ച് മനസ്സിലാക്കും. ഇവിടുത്തെ ജ്ഞാന അജ്ഞാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അദ്വിതീയം ഏകശബ്ദത്തെ വ്യാഖ്യാനിച്ചിട്ടടുത്ത് അദ്വിതീയത്തെ വ്യാഖ്യാനിക്കുന്നു. അദ്വിതീയം ഇതി മൃദ്വ്യതിരേകീണ മൃദു യഥ അന്യ ഘടാദ്യാകാരീണ പരിണാമി ഇതൃ കുലാലാദി നിമിത്ത കാരണം ദുഷ്ടം തഥാ മൃദ്വ്യതിരേകീണ സത സ്വകാര്യ കാരണം ദ്വിതീയം വസ്തുന്തരം പ്രാപ്തം പ്രതിഷിദ്ധിരേ ദ്വിതീയം ഇതി നാസ്യ ദ്വിതീയം വസ്തുന്തരം വിദ്യദൈത്യദ്വിതീയം. മൃദ്ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്നത്. മൃദ്ദൃഷ്ടാന്തം എപ്പോഴും പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അസൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച്, കാരണം സൃഷ്ടി എന്ന് പറയുന്നത് ഇന്നലെ എന്നിങ്ങനെ പിന്നിലേക്ക് പോകുന്നതാണ് സൃഷ്ടി. അതിവിടെ നിന്ന് പിന്നെ മുന്നിലേക്കും പോകുന്നു. ദീർഘമായ കാലം, ആ കാലത്തിന് മുമ്പുള്ള കാര്യത്തെ കുറിച്ചാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് മൃത്തിനെ എടുക്കും, മൃത്തും പാത്രവും പോലെ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരും, എന്താണ് മൃത്തിൽ നിന്ന് പാത്രം ഉണ്ടാകുമ്പോ ഇവിടെ പറഞ്ഞത്? ഒരാൾ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴുക്ക് മണ്ണ് കൂട്ടി വെച്ച കണ്ടു, തിരിച്ചു വന്നപ്പോ പാത്രങ്ങൾ കണ്ടു. വന്നുമ്പ് ഇപ്പൊ ഈ കാണുന്ന പാത്രങ്ങളെല്ലാം ആ മൃത്ത് തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു. പക്ഷെ അയാൾ ഒന്നുകൂടെ കാണുന്നുണ്ട്, എന്താണ് അവിടെ അതുണ്ടാക്കുന്നയാണ് കുലാലൻ, അപ്പണി ചെയ്യുന്നയാണ്. അപ്പൊ അയാളൂടെ ഇല്ലാതെ എങ്ങനെ മൃത്തെങ്ങനെ പാത്രമാകും? അവിടെ ഒരുവൻ വേണമല്ലോ, ഒരാൾ കൂടെ അംഗീകരിക്കണം. ഒരാളെ മാത്രമല്ല, അങ്ങനെ ചിന്തിച്ചാൽ പലതും അംഗീകരിക്കുന്നു. ഒരിക്കലും മൃത്ത് സ്വയം പാത്രമാകുന്നില്ല. ഈ പറഞ്ഞു വരുന്ന അദ്വിതീയം എന്നെങ്ങനെ പറയാൻ പറ്റും? ഒന്ന് മാത്രം മൃത്തിനെ സംബന്ധിച്ച് എങ്ങനെ പറയാൻ പറ്റും? അദ്വിതീയം അത് പറയാൻ കഴിയത്തില്ല. പക്ഷെ സൃഷ്ടിക്ക് മുമ്പ് പറയുമ്പോൾ എന്താണ് അദ്വിതീയം? അതും ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ദൃഷ്ടാന്തം പറയുന്നത് കാര്യകാരണങ്ങൾക്കുള്ള അദ്വിതീയത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, അനന്യത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അനന്യത്വം എന്ന് പറഞ്ഞാൽ നൃത്തിൽ നിന്നുണ്ടായ ആ പാത്രം നൃത്ത് തന്നെയാണ്, അതാണ് അനന്യത്വം. അത് ബോധിപ്പിക്കാനാണ് ആ ബുദ്ധാഷ്ടം. അത് സുഷുപ്ത ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന പൂർണ്ണമായ ഭേദമാണ്, ഞാൻ വേറെ നീ വേറെ. ഇതിനെ സുഷുപ്തിയിലൂടെ അഭേദത്തെ സമർത്ഥിക്കാൻ കാര്യമില്ല. നീ പറയാൻ കഴിഞ്ഞ എന്താണ്? സുഷുപ്തിയിൽ ഞാനും നീയും ഒന്നായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ജാഗ്രതയിൽ ഞാനും നീയും വേറെ ആയിട്ടായിരിക്കുന്നു. അത് യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുള്ള കാര്യമാണ്. സുഷുപ്തി ചെന്നപ്പോ ഇത്രയും പറയാം. എന്താണോ സുഷുപ്തിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അത് പറയാം. സുഷുപ്തിയിൽ കേവലം ഞാൻ മാത്രമായിരുന്നു. പക്ഷെ സുഷുപ്തിയിൽ ഞാനും നീയും ഒന്നായിരുന്നു എന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമാണ്. പക്ഷെ മൃദൃഷ്ടാന്തം അങ്ങനെയല്ല, അനന്യത്വം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം മൃത്തിൽ നിന്നുണ്ടായ പല സാധനങ്ങൾ, പല തരത്തിലുള്ള പാത്രങ്ങൾ, പല രൂപത്തിലുള്ള പാത്രങ്ങൾ, പല നാമങ്ങളും പല രൂപമുള്ള പാത്രങ്ങളെല്ലാം മൃത്ത് തന്നെ. അത് ബോധിക്കുന്നതിന് യുക്തിഭംഗമില്ല, വളരെ അനായാസമായി ബോധിക്കും. അതുകൊണ്ട് അനന്യത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ആ മൃദൃഷ്ടാന്തം. സുഷുപ്തി ദൃഷ്ടാന്തം എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന? അദ്വിതീയത്വത്തെ ബോധിപ്പിക്കാൻ. അദ്വിതീയത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ നാമരൂപങ്ങൾ, ജാഗ്രത് പ്രപഞ്ചം, ഈ ജാഗ്രത് പ്രപഞ്ചം അവിടെ കേവലമായ സത് മാത്രമായിരുന്നു, രണ്ടാമതൊന്നുണ്ടായിരുന്നില്ല അവിടെ. അതാണ് അദ്വിതീയത്വം. മൃദൃഷ്ടാന്തത്തിൽ അദ്വിതീയത്തെ ബോധപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് മൃത്തായിരുന്നപ്പോൾ തന്നെ അവിടെ കുലാലനുണ്ടായിരുന്നു, ഉണ്ടാക്കുന്ന ആളുണ്ടായിരുന്നു, അവിടെ പല പ്രവൃത്തികളും നടന്നു. മൃത്തിൽ എങ്ങനെ അദ്വിതീയത്വം ബോധ്യപ്പെടും? മൃത്തിൽ നിന്നൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ അദ്വിതീയത്വത്തെ ബോധ്യപ്പെടാൻ പ്രയാസമാണ്, അനന്യത്വത്തെ ബോധ്യപ്പെടും. മൃത്തും കാര്യവും മാത്രം എടുക്കുന്നില്ല. പക്ഷെ മൃത്തൊരിക്കലും സ്വയം പാത്രമായി മാറുന്നില്ല, ഒരാളുകൂടി വേണം അവിടെ. ഒരാളെ കൂടി അംഗീകരിക്കുമ്പോൾ അദ്വിതീയത്വം ബോധ്യപ്പെടാൻ പ്രയാസം. മൃത്ത് തനിയല്ലോ അതായി മാറിയത്, അവിടെ വേറൊരാളുണ്ടായിരുന്നല്ലോ, എങ്ങനെ അദ്വിതീയം എന്ന് പറയാൻ പറ്റും? അപ്പൊ അത് ബോധിപ്പിക്കാനല്ല, ഓരോ ദൃഷ്ടാന്തങ്ങളും ഓരോ കാര്യത്തെ ബോധിപ്പിക്കാനാണ്. എന്തിനു വേണ്ടി? അനന്യത്വത്തെ ബോധിപ്പിക്കാൻ. അവിടെ കാരണമായി സ്വീകരിച്ചിരിക്കുന്ന ഏതും മൃത്ത്, കാര്യമായി സ്വീകരിച്ചിരിക്കുന്ന അനന്തമായ പാത്രം, രണ്ടും അനന്യമാണ്. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ അദ്വിതീയത്വം ബോധ്യപ്പെടുന്നു. ആ സുഷുപ്തിയിൽ നിന്നും ആ അസ്തിത്വത്തിൽ നിന്നാണ് ഈ ജാഗ്രത അനുഭവങ്ങളെല്ലാം ഉണ്ടായത്, നാമരൂപാത്മകമായ അനുഭവം. ഇതം ബുദ്ധി, അഹം ബുദ്ധി, ഇതെല്ലാം ഉണ്ടായത് അവിടെ നിന്നാണ്. പക്ഷെ അവിടെയോ, അവിടെ ആ അസ്തിത്വമല്ലാതെ മറ്റൊന്ന് അംഗീകരിക്കേണ്ടി വരുന്നില്ല. മൃത്തിനോടൊപ്പം കുലാലനെ അംഗീകരിച്ചതുപോലെ ഇതിന്റെ സൃഷ്ടികർത്താവായും മറ്റൊരാൾ ഒന്നിനെ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ചർച്ച ചെയ്തതിന് മനസ്സിലായി, അജ്ഞാനത്തെ സ്വീകരിക്കാൻ, അജ്ഞാനം ഉൾപ്പെടെയുള്ള ഒന്നിനെയും രണ്ടാമതൊന്നിനെ സ്വീകരിക്കാൻ പറ്റില്ല. യുക്തി കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, പാരമാർത്ഥികമായി ചിന്തിച്ചാലും സ്വീകരിക്കാൻ പറ്റില്ല. കേവലമായ സന്മാത്രം അദ്വിതീയം, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏകവും അത് അദ്വിതീയവുമായിരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവം തന്നെ എന്താണ്? അവിടെ രണ്ടാമതൊന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്ന എന്താണോ, ഞാനല്ലാതെ രണ്ടാമതൊന്നിനെ അറിഞ്ഞില്ല. ആരെയും അറിഞ്ഞില്ല, ഉറങ്ങി ഉണർന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ എന്നെ അല്ലാതെ മറ്റൊന്നിനെയും അറിഞ്ഞില്ല. എന്നെ എങ്ങനെ അറിഞ്ഞു? ഞാനവിടെ കേവലം അസ്തിത്വമായി നിലനിന്നു, അതാണ് എന്നെ അറിഞ്ഞു എന്ന് പറയുന്നു. എന്റെ ആ കേവല സദ്ഭാവമല്ലാതെ തന്മാത്രം, അതല്ലാതെ മറ്റൊന്നിനെ അറിഞ്ഞില്ല. അദ്വിതീയം അതാണ് മൃത് വ്യതിരേകേണ മൃദോ യഥാ അന്യഘടാദ്യാകാരേണ പരിണമായി ഇത്ര കുലാലാദി നിമിത്ത കാരണം. കുലാലം തുടങ്ങി പല നിമിത്തങ്ങളും ഉണ്ട്. കുലാലം വേണം, മൃത്ത് വേണം, ജലം വേണം, പല കാര്യങ്ങളും, ചക്രം വേണം, ദണ്ഡ് വേണം, കാലം അനുകൂലമായി വരണം, പലതും. ദുഷ്ടം തഥാ സദ്വ്യതിരേകേണ, അതുപോലെ ഇവിടെ സത്തല്ലാതെ തന്റെ അസ്തിത്വമില്ലാതെ സദഹ സഹകാരി കാരണം ദ്വിതീയം വസ്തുന്തരം, ആ സത്തിന് സഹകാരിയായി രണ്ടാമത് ഏതെങ്കിലും ഒരു വസ്തു പ്രാപ്തം പ്രതിഷിദ്ധിതെ, എന്തെങ്കിലും ഒന്നിനെ പ്രാപ്തമായ നിഷേധിക്കും. സുഹൃത്തെ സർവത്തെ നിഷേധിക്കുകയാണ്. ശരിയായി ചിന്തിക്കുന്നവൻ അദ്വിതീയം, ഒന്നിനെ അവിടെ സമർത്ഥിക്കാൻ പറ്റില്ല. ഏതിനെങ്കിലും നിങ്ങൾ സമർത്ഥിക്കാൻ പോയ യുക്തി കൊണ്ട് അതേ യുക്തി കൊണ്ട് തന്നെ നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ അദ്വിതീയമായിരുന്നു. നാസ്യ ദ്വിതീയം വസ്തുതരം വിദ്യതീയം, ഇതിന് രണ്ടാമതായി മറ്റൊരു വസ്തുവില്ല, അതുകൊണ്ടാണ് ഇതിനെ അദ്വിതീയം എന്ന് പറയുന്നത്. അതിനെ സൃഷ്ടിക്കുന്ന മുമ്പ് അദ്വിതീയമായിരുന്നു, ഈ ജാഗ്രതത്തിന് മുമ്പ് അത് അദ്വിതീയമായിരുന്നു, ഏകമായിരുന്നു. അവിടെ നിന്ന് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു. മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ആ അവസ്ഥയിൽ രണ്ടാമത് എന്തെങ്കിലും ഒന്നുണ്ടെന്ന് അറിയാതിരുന്ന അവസ്ഥ. നമ്മൾ സാറിന് അറിഞ്ഞില്ല എന്ന് പറയും, അറിയുന്നില്ല എന്ന് പറയും. അപ്പോ അവിടെ അറിവിന് വിഷയമാകേണ്ട വസ്തുവിനെ നിഷേധിക്കാതിരിക്കുന്ന അറിയുന്നില്ല എന്ന് പറയുന്നു. എനിക്ക് രാമനെ അറിയില്ല എന്ന് പറയും. രാമൻ എന്ന് പറയുന്ന ഒരു വസ്തു ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറയുമ്പോൾ എന്താണോ, അറിവിന്റെ വസ്തുവിനെ നിഷേധിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അറിവിന് വിഷയമായി രാമൻ എന്ന് പറയുന്ന ഒരാളില്ല. എന്നെ സംബന്ധിച്ചുണ്ടായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് അറിവിന്റെ വിഷയത്തെ ഇവിടെ നിഷേധിക്കും. അങ്ങനെ ഓരോ അറിവിന്റെ വിഷയത്തെയും നിഷേധിക്കുക. ഞാൻ പറയുന്നു, എനിക്ക് രാമനെ അറിയില്ല, കൃഷ്ണനെ അറിയുന്നില്ല, പശുവിനെ അറിയില്ല, കുതിരെ അറിയില്ല, അങ്ങനെ നിഷേധിക്കുക. എന്തിനെയൊക്കെ നമുക്കറിയാൻ കഴിയുമോ, അറിയാൻ പറ്റുമോ, അതിനെല്ലാം അങ്ങനെ നിഷേധിക്കാൻ പറ്റും. അങ്ങനെ ഏതുവരെ നിഷേധിക്കാൻ പറ്റും? അങ്ങനെ നിഷേധിച്ചു പോയാൽ ഒരാൾ നിഷേധിക്കുന്നു, ഓരോന്ന് ഓരോന്നായിട്ട് നിഷേധിക്കുകയാണ്. എനിക്കിതറിയില്ല, അതറിയില്ല, അങ്ങനെ നിഷേധിച്ചു പോയാൽ ഏതുവരെ നിഷേധിക്കാൻ പറ്റും? അവസാനം നിഷേധിക്കുന്ന എന്തിനായിരിക്കും? അറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവസാനം നിഷേധിക്കുന്ന നമ്മുടെ അറിവില്ലായ്മയായിരിക്കും. അതിനായിരിക്കും നിഷേധിക്കുന്നു. കാരണം മറ്റുള്ളതെല്ലാം എങ്ങനെയാണോ അറിവിന്റെ വിഷയമായി വരുന്നത്, അതുപോലെ ഈ അറിവില്ലായ്മ അറിവിന്റെ വിഷയമായി വരും. അറിവില്ലായ്മയെ നിഷേധിക്കും. അറിവില്ലായ്മ ഉൾപ്പെടെയുള്ള സർവത്തെ നിഷേധിക്കുമ്പോഴേ പറയാൻ പറ്റുന്നതാണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. അല്ല പറയണം, അറിവില്ലായ്മ ഞാൻ നിഷേധിച്ചില്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, ഞാൻ ഒന്നും അറിഞ്ഞില്ല പക്ഷെ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പിന്നെ എന്താ പറയുന്നു, ഒന്നും അറിഞ്ഞില്ല, പാടെ നിഷേധിക്കുകയാണ്, സർവത്തെ നിഷേധിക്കുകയാണ്. ഒന്നിന്റെ എന്തെങ്കിലും അസ്തിത്വത്തെ നമുക്ക് സമർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇന്ന വിഷയത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാലേ അറിവില്ലായ്മ അംഗീകരിക്കാൻ പറ്റും. പറഞ്ഞുള്ള അറിവില്ലായ്മയ്ക്ക് ഒരു വിഷയം വേണം. എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറയുന്നിടത്ത് അറിവില്ലായ്മ കാണും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒന്നും അറിഞ്ഞില്ല, പാടെ നിഷേധിക്കും. പാടെ നിഷേധിക്കുമ്പോൾ എങ്ങനെയാണോ സർവ്വ വിഷയങ്ങളെയും നിഷേധിച്ചത്, അതുപോലെ അറിവില്ലായ്മയും നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കാൻ ശേഷിക്കുന്ന എന്താണ്? അദ്വിതീയം. അതാണ് ദ്വിതീയം വസ്തുന്തരം പ്രാപ്തം പ്രതിഷിദ്ധ്യത അദ്വിതീയം ഇതി നാസ്തി ദ്വിതീയം വസ്തുന്തരം വിദ്യതീയം. അവിടെ അദ്വിതീയമായിരുന്നു, സന്മാത്രമായിരുന്നു കേവലം. നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ അംഗീകരിക്കേണ്ടി വരുന്നു. അവിടെ ഞാൻ മാത്രം, എന്റെ അറിവും അറിവില്ലായ്മകളും ഒന്നും അവിടെ ഇല്ല. ഇതാണ് അദ്വിതീയത്തിന്റെ പ്രയോജനം. അതുകൊണ്ട് ആത്മാവിന്റെ അദ്വിതീയത്വം ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടെങ്കിൽ അത് സൂക്ഷ്മ ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടും. ആത്മാവിന്റെ അനന്യത്വം അത് സുഷുപ്ത ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടെങ്കിൽ അത് മൃദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടും. അതിനാണ് രണ്ട് ദൃഷ്ടാന്തം. അനന്യത്വം ബോധ്യപ്പെടാൻ പ്രയാസമാണ്. കാരണം സുഷുപ്തിയിൽ നിന്നും ഉണർന്നു വന്നിട്ട് ഇതെല്ലാം ആ സുപ്തനായ ഞാനാണെന്ന് പറയാൻ പ്രയാസമാണ്. കാരണം ഇവിടെ ഇതെല്ലാം എന്നിൽ നിന്ന് തികച്ചും ഭിന്നമായി അനുഭവപ്പെടുന്നു. ഞാനും നീയും എല്ലാം വേറെ വേറെ അനുഭവപ്പെടുന്നു. മൃത്തും പാത്രവും പോലെ അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ അനന്യത്വം സൃഷ്ടി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് അതിലൂടെ മനസ്സിലാക്കും. പരമാർത്ഥം അതാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ പ്രയോഗിച്ചു വന്നാണ് അദ്വിതീയം. അപ്പോൾ അവിടെ അസൃഷ്ടിക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ജാഗ്രതത്തിന് മുമ്പ് സദൈവ സത്ത് മാത്രമായിരുന്നു. അത് ഏകമാണ്, അദ്വിതീയമാണ്, ഏവ തന്നെ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് ശേതകനോട് പറയുന്നത് തത്. അദ്വിതീയമായിരിക്കുന്ന അത് തോമസി അല്ലയോ ശേതക, നീ അതാണ്, ഇതല്ല. അപ്പൊ നീ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നുമല്ല. അവിടെ നോക്ക് പറയാം, നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയമല്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെന്താണ്? സന്മാത്രമാണ്. ഇതല്ലാതെ അതിനെ ബോധ്യപ്പെടാൻ വേറെ നമുക്ക് പ്രപഞ്ചത്തിൽ ദൃഷ്ടാന്തവും അതുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്. കാരണം ഇത് ആയിരം തവണ ആവർത്തിച്ചു കഴിഞ്ഞാലും ജാഗ്രതത്തിന്റെ അനുഭവം അങ്ങനെ, ഞാനിതാണ്. ആ കേവലം സന്മാത്രമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അഹംബുദ്ധി ഉണരുന്നു, ഞാനെന്നുള്ള ബോധം വരുന്നു. ഞാൻ എന്നുള്ള ബോധം വന്നു, അതോടൊപ്പം തന്നെ ഇതം ബോധം, ഇവിടെ പറഞ്ഞല്ലോ ഇതം വൃത്തി, ഇതം ബോധം, ഇതെന്നുള്ള ബോധം വരുന്നു. അപ്പൊ ഞാൻ ഇത്, അത് രണ്ടും കൂടി കലരുന്നു. അധ്യാസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് ജാഗ്രതത്തിനോടൊപ്പം ഇത് വരുന്നു, ഇത് തന്നെ ജാഗ്രത. ഇതിൽ നിന്ന് വേറിട്ടൊരു അനുഭവമില്ല, ജാഗ്രതത്തിനുണ്ടാകത്തുന്നുണ്ട് ജാഗ്രത. അതുകൊണ്ടാണ് ഇതിനെ സുഷുപ്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഇതിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പാണ്, അസ്തിത്വത്തിന്റെ കേവലമായ നിലനിൽപ്പ്. അവിടെ എന്താണ്? ഈ അഹം ഇതം ബുദ്ധിയുടെ താതാത്മ്യയോടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രപഞ്ച അനുഭവമില്ല. അഹം ഇതം ബുദ്ധികളുടെ താതാത്മ്യമാണ് പ്രപഞ്ചാനുഭവം. ഈ പ്രപഞ്ചാനുഭവം അവിടെ ഇല്ല. അവിടെ കേവലമായ സന്മാത്രം. ഇത് ഈ ജാഗ്രത്തിൽ, ഈ ജാഗ്രതയോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരാളിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പുറകിലേക്ക് പോയത് സത്. ഇനി സുഷുപ്തിയെ കുറിച്ചുകൂടെ പലതരത്തിൽ പല ദൃഷ്ടാന്തങ്ങളിലൂടെ വിശദീകരിക്കും. അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു ഈ സുഷുപ്തിയിലെ സത്താണ്, ഉണ്മയാണ്. അതിനനുസരിച്ചാണ് ഇവിടുത്തെ ഇനി വരുന്ന ഭാഗങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് അതിനെ തത്തായി ഗ്രഹിക്കണം. തത്വമസിയിലെ തത്തായിട്ട് അത് ആ അവസ്ഥ, അസുഷുപ്തി അവസ്ഥ, അല്ലെങ്കിൽ സൃഷ്ടിക്കു മുമ്പുള്ള കാരണാവസ്ഥ അതാണ്, നീ ഇതല്ല എന്ന് പറയുമ്പോൾ മാത്രമേ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് അനുഭവത്തിനും യുക്തിക്കും ഒക്കെ നിരക്കുന്ന രീതിയിൽ ഇവിടെ ആചാര്യൻ വിശദീകരിച്ചാൽ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതിന് കാര്യം എന്താണ്? ഒരു പ്രധാനമായ കാര്യം ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ മറ്റു തരത്തിൽ ചിന്തിച്ച് ധരിച്ചു പോയതുകൊണ്ടാണ്. അതാണ് നമുക്ക് വരുന്ന ഒരു പ്രതിബന്ധം തത്വഗ്രഹണത്തിൽ. ഇനി അത് മാറി വരണം. ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണോ ധരിച്ചിരുന്നത് ആ ധാരണകൾ മാറണം. ഈ വിഷയം സ്വയം പ്രതിബന്ധത്തെ സൃഷ്ടിക്കത്തില്ല. തത്വമസി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല, അത് തത്വബോധത്തെ നൽകുന്നതാണ്. പക്ഷെ തത്വമസിക്ക് മുമ്പ് ഈ തത്വമസിയെ മറ്റു പലതരത്തിലും ധരിച്ചിരുന്നു, ഇതെല്ലാം പ്രതിബന്ധമായി വരും. അപ്പോൾ ആ പ്രതിബന്ധങ്ങളെ നിരാകരിക്കും. അതിനുവേണ്ടിയിട്ടാണ് ഇനി വരുന്ന ചർച്ചകളെല്ലാം. അതിൽ വൈശേഷിക പക്ഷത്തെ എടുത്തിട്ടാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. വൈശേഷിക പക്ഷേ വി സമാനാധികരണയും സർവസ്യോപദ്ധ്യതയും ഇവിടെ ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സദേവ സൗമ്യ ഏകമേവാദ്വിതീയം ഇനി അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ സൃഷ്ടി ഇപ്പൊ ഭാഷ്യകാരൻ പറഞ്ഞെങ്കിലും ശ്രുതി തന്നെയുള്ള ദൃഷ്ടാന്തമാണ്. ഭാഷ്യകാരനത് തത്വമസിയുടെ വ്യാഖ്യാനമാണ്, തത്പദം വ്യാഖ്യാനിക്കാൻ തുടങ്ങി എന്നുള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നേയുള്ളു. പക്ഷെ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യം പറയുന്ന അതുപോലെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നിയമമില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ സംസ്കാരമനുസരിച്ച് അവനവന്റെ വാസനയ്ക്കനുസരിച്ച് മനസ്സിലാക്കും. അങ്ങനെ ഇതിനെ വേറിതരത്തിൽ മനസ്സിലാക്കിയവരെയാണ് വൈശേഷികന്മാരെന്ന് പറയും. അവർക്കറിയാം സത്തിനെ ആർക്കും നിഷേധിക്കാൻ വയ്യ. പക്ഷെ ഈ സത്തിന്റെ സ്വരൂപം എന്താണ്? നമ്മുടെ അദ്വൈതയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താണ്? അദ്വൈതിയുടെ ചിന്ത മുഖ്യമായും സ്വാനുഭവത്തെ മുൻനിർത്തിയിട്ടാണ്. സ്വാനുഭവം എന്ന് പറയുമ്പം ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന ഈ മൂന്ന് അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തയാണ് അദ്വൈതിയുടെ ചിന്ത. മറ്റ് ദാർശനികന്മാരും ഭൗതികവാദികളും എല്ലാം ചിന്തിക്കുന്ന എന്താണ്? ജാഗ്രതത്തിലെ ഭൗതിക വിഷയങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ചിന്തയാണ്. അതാണ് വൈശേഷികന്മാർ സപ്തപദാർത്ഥങ്ങളായി പ്രപഞ്ചത്തെ വിഭജിച്ചത്. നൈയായികന്മാര് ഷോഡശ പദാർത്ഥങ്ങളായി വിഭജിച്ചു. സംഖ്യന്മാര് ചതുർവിശ്വ തത്വമായിട്ട് അതിനെ വിഭജിച്ചു. ഈ തത്വവിഭജനങ്ങളെല്ലാം മുഖ്യമായിട്ടും ആത്മാവാദത്തിന്റെ ഒരു വിഷയമായി വരുമെങ്കിലും മുഖ്യമായും ജാഗ്രത അനുഭവത്തിന് വിഷയമായിരിക്കുന്ന പദാർത്ഥങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പദാർത്ഥ ചിന്തയാണ് അവരെ സംബന്ധിച്ച്. അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്വൈതം പദാർത്ഥ ചിന്തയല്ല, അത് സ്വാനുഭവത്തെ ആശ്രയമായിട്ടുള്ള ചിന്തയാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് അതിന് ആത്മനിഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത്. അനുഭവമാണ് തന്റെ സ്വരൂപം, അതുകൊണ്ട് അനുഭവനിഷ്ഠമായ ചിന്ത അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ ചിന്ത. മറ്റോ അങ്ങനെയല്ല, വേദ്യമായ അനുഭവവിഷയമായ വിഷയനിഷ്ഠമായ ചിന്തയാണ് ബാക്കിയുള്ള വൈശേഷികന്മാരും. അങ്ങനെ അവരും സത്തയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന എന്താണ്? കാരണം അവർ സത്തയെ തന്നെയല്ല അന്വേഷിക്കുന്നത്, ബാക്കിയുമായി. എന്തുകൊണ്ടത് അവിടെ അനുഭവപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിൽ സർവത്ര ഒന്നും അനുഭവപ്പെടുന്നുണ്ട്. അതിന് മുൻതൂക്കം കൊടുത്ത് ചിന്തിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് പറയുന്നു? സസാമാനാധികരണം സർവസ്യ ഉപപദ്ധ്യതെ. ദ്രവ്യഗുണാദിഷു സശബ്ദ ബുദ്ധി അനുവൃദ്ധേഹി. അവർ പറയുന്നത് സത്വം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥം തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. അതിനവർ പദാർത്ഥം എന്ന് പറയുന്നു. അത് ദ്രവ്യം, ഗുണം, കർമ്മം ഈ മൂന്നിനും ഇരിക്കുന്ന ഒരു പ്രത്യേക വസ്തുവാണ്. അത് ദ്രവ്യത്തിലിരിക്കുന്നത് കൊണ്ടാണ് വസ്തുവുണ്ട്, പുസ്തകമുണ്ട്, മേശയുണ്ട് എന്നൊക്കെ അറിയുന്നത്. അത് ദ്രവ്യഗുണകർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. ദ്രവ്യം എന്ന് പറയുമ്പോൾ പൃഥ്വ്യാദികൾ, ഗുണമെന്ന് പറയുമ്പോൾ രൂപരസ സ്പർശാദികൾ, കർമ്മം എന്ന് പറയുമ്പോൾ ചലനം, ചലനം അസ്ഥി എന്ന് പറയുന്നു. കർമ്മ അസ്ഥി, രൂപമസ്ഥി. കർമ്മ അസ്ഥി എന്ന് പറയുമ്പോൾ കർമ്മത്തിലിരിക്കുന്നു. രൂപം അസ്ഥി എന്ന് പറയുമ്പോൾ രൂപത്തിലിരിക്കുന്നു. പൃഥ്വി അസ്ഥി എന്ന് പറയുമ്പോൾ പൃഥ്വിയിലിരിക്കുന്നു. സർവത്ര തത്വം തലതിരിഞ്ഞു അവൻ ചിന്തിച്ചെടുത്തു. അദ്വൈതി എന്താണെന്നാണ് പറയുന്നത്? ആ സത്തയിൽ ഈ പദാർത്ഥങ്ങൾ ഇരിക്കുന്നു, ഇതിന്റെ ആധാര സത്തയാണ്. വിശേഷൻ എന്താണ് പറയുന്നത്? പദാർത്ഥങ്ങളിൽ സത്തയിരിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ദ്രവ്യഗുണകർമ്മങ്ങളിൽ സത്ത. അദ്വൈതി പറയുന്നത് സത്തയിൽ ദ്രവ്യഗുണകർമ്മങ്ങളല്ല സർവവും. വൈശേഷികൻ ദ്രവ്യഗുണകർമ്മം മൂന്നിന് മാത്രമേ സത്ത അംഗീകരിക്കുന്നുള്ളൂ. സത്തയ്ക്ക് നേരിട്ട് ബന്ധം ഈ മൂന്നുമായിട്ടേ ഉള്ളൂ. അദ്വൈതി പറയുന്നത് എന്താണോ, ഈ പ്രപഞ്ചം സർവ അനുഭവങ്ങളും സത്തയിൽ സ്ഥിതി ചെയ്യുന്നു. ആ സത്ത തന്നെയാണ് ചിത്ത്, രണ്ടല്ല. അത് ചിത്തായും സത്തായും സർവത്തിനും ആശ്രയമായിരിക്കുന്നു, ആധാരമായിരിക്കുന്നു, സർവാധാരമായിരിക്കുന്നു. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് വൈശേഷിക പക്ഷേ സമാനതയുടെ സർവസ്വബോധ്യതയെ ദ്രവ്യഗുണാദിഷു സശബ്ദ ബുദ്ധി അനുവർത്തേ സദ്രവ്യം സൻ ഗുണ സത്കർമ്മ ഇത്യാദി ദർശന. ബാഹ്യമായ അനുഭവത്തെ, ആത്മനിഷ്ഠമായ ചിന്തയല്ല, ബാഹ്യമായ അനുഭവത്തെ ആശ്രയിച്ചവർ പറയുന്നു സദ്രവ്യം സൻ ഗുണ സത്കർമ്മ ഇങ്ങനെയുള്ള അനുഭവമുണ്ട്. ദ്രവ്യഗുണാദിഷു സശബ്ദ ബുദ്ധി അനുവർത്തി ഹേ സദ്രവ്യം സൻ ഗുണ സത്കർമ്മ ഇത്യാദി ദർശന പറയുന്നു. സിദ്ധാന്തി പറയുന്നു, ശരി നിങ്ങളങ്ങനെ ചിന്തിക്കുന്നു, പക്ഷേ സത്യം ഏവം സ്യാത്. ഇദാനീം പ്രാഗുത്പത്തേസ്തു സത്യം ഏവം സ്യാത്. ഇദാനീം പ്രാഗുത്പത്തേസ്തു നിവേദം കാര്യം സദൈവ ആസീത് ഇത്യഭ്യുമതി വൈശേഷികൈ പ്രാഗുത്പത്തേ കാര്യസ്യ അസത്വ അഭ്യുമ.
3: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമ ശിവായ.

ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.